സ്ഫൂർത്തിതയാ അരുണാചലശിവപൂർണോ വിഭാതി സ്വയം കരുണാപൂർണ സുധാബ്ധേ കബളിതഘന വിശ്വരൂപ കിരണാവല്യാ അരുണാചല പരമാത്മൻ അരുണോഭവ ചിത്തകഞ്ജ സുവികാസായ ത്വയ്യരുണാചല സർവം ഭൂത്വാ സ്ഥിത്വാ പ്രലീനമേതച്ചിത്രം ഹൃദ്യഹമിത്യാത്മതയാ നൃത്യസി ഭോസ്തേ വദന്തി ഹൃദയം നാമ അഹമിതി കുത ആയാതീത്യന്വിഷ്യാന്തഃ പ്രവിഷ്ടയാത്യമലധിയാ അവഗമ്യ സ്വം രൂപം

ത്വയി മഹീയം തേ ത്വയി അർപ്പിത മനസാ ത്വാം പശ്യൻ സർവം തവാകൃതിതയാ സതതം ഭജത്തെ അനന്യപ്രീത്യ സജയത്യരുണാചല ത്വയി സുഖേ മഗ്നഃ ഹൃദയകുഹരമധ്യേ കേവലം ബ്രഹ്മമാത്രം ഹ്യഹമഹമിതി സാക്ഷാദാത്മരൂപേണ ഭാതി ഹൃദി വിഷമനസാസ്വം ചിൻവതാ മജ്ജതാ വാ പവനചലനരോധാത് ആത്മനിഷ്ടോ ഭവത്വം.

0: మూర్తయే భూరంభాంశ్యనలో అనిలో అంబరమహర్నాథో హిమాంశు పుమాన్ ఇత్యాభాది చరాచరాత్మకమిదం యస్యైవ మూర్త్యష్టకం నాన్యత్ కించన విద్యతే విమృశతాం యస్మాత్ పరస్మాత్ విభో తస్మై శ్రీ గురుమూర్తయే నమ ఇదం శ్రీ దక్షిణామూర్తయే యస్మాజ్జాతమిదం జగచ్చ సకలం యస్మాజ్జాతం జగత్సర్వం యస్మిన్నేవ ప్రలీయతే ఏనేదం ధార్యతే చైవ తస్మై జ్ఞానాత్మనే నమః. ജീവിതത്തിന്റെ പരമമായ ഉദ്ദേശം, ലക്ഷ്യം, എല്ലാവർക്കും തന്നെ ഈ കാര്യത്തിൽ ഒരു ഭേദമില്ല, എല്ലാവർക്കും തന്നെ പൂർണ്ണമായ തൃപ്തിയാണ്. തൃപ്തി എന്നോ സുഖം എന്നോ അഥവാ ശാന്തി എന്നോ എന്തു വേണമെങ്കിൽ പറയാം. അതിനെ മനുഷ്യൻ പലതിലുമായിട്ട് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാവരും അതിനെ തന്നെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെ തരാത്ത ആളുകൾ ആരുമില്ല. ഒരു കുട്ടി ഗർഭപാത്രത്തുനിന്ന് പുറത്തു വീണാൽ ഉടനെ കരയണത് തന്നെ അതിനു വേണ്ടിയിട്ടാണ്, ഒരു പൂർണതയ്ക്കായിട്ട്, അല്ലെങ്കിൽ സുഖം. പേരു മാത്രം വേറെ, എന്തോ ഒരു അനുഭവം നമുക്കറിയാം. അറിയാത്ത ഒന്നിനെ നമ്മൾ തരയില്ല. കൊമ്പുള്ള മുയലിനെ നമ്മൾ ആരും തരയില്ല. അതില്ല എന്നുള്ളതുകൊണ്ട് ആരും തരയില്ല. പക്ഷേ നമ്മൾ തിരയണ വസ്തു സുഖം അഥവാ ശാന്തി, ഒരു അഥവാ പൂർണത്വം, ഇതിനെ ലോകത്തിലൊക്കെ അന്വേഷിച്ച് നടന്ന് അവസാനം അല്പമൊന്നും അടുക്കുമ്പോഴാണ് നമ്മൾ മതം അഥവാ ഈശ്വര വിഷയമായിട്ടുള്ള കാര്യങ്ങളുടെ റിലീജിയൻ അവിടെ ഒന്ന് പരത്തി നോക്കണത്. അവിടെയുള്ളവർ എന്തൊക്കെ പറയണു, അവിടെ വല്ലതും ഈ വസ്തുവിനെ കിട്ടുമോ പൂർണ്ണമായ തൃപ്തി എന്ന് അന്വേഷിച്ചു നോക്കണം. അപ്പോഴും ഈശ്വരനെ പിടിച്ചാൽ കാര്യം നടക്കും. അപ്പൊ ഈശ്വരൻ എവിടെയാ? ഈശ്വരൻ സ്വർഗത്തിലാണ്, വൈകുണ്ഠത്തിലാണ്, കൈലാസത്തിലാണ്, എവിടെയെങ്കിലുമൊക്കെ അന്വേഷിച്ചു അഥവാ അങ്ങനെ കൽപ്പിച്ചു. എന്നിട്ട് ഈശ്വരനെ പ്രാപിക്കാൻ വേണ്ടിയുള്ള യത്നം അങ്ങനെ കുറേ കാലം നടന്നു. ഇതെല്ലാം കഴിഞ്ഞ് പുറത്തുള്ള അന്വേഷണം മുഴുവൻ അസ്തമിക്കുമ്പോഴാണ്, അപ്പോഴാണ് ഒരു ജീവന് യഥാർത്ഥത്തിൽ ഗുരുവിന്റെ ആവശ്യം വരുന്നത്. പുറത്തുള്ള സകല അന്വേഷണങ്ങളും പരാജയപ്പെടുമ്പോൾ ഈശ്വരനടക്കമുള്ള പുറത്തുള്ള സകല അന്വേഷണങ്ങളും പരാജയപ്പെടുമ്പോൾ, കാരണം പുറത്തൊരു ഈശ്വരനെ കൽപ്പിച്ച് വിദൂരത്തിൽ എവിടെയോ നമുക്ക് എത്തിപ്പെടാൻ കഴിയാത്ത സ്ഥലത്ത് എവിടെയോ ഇരിക്കുന്ന ഒരാളായിട്ടും, നമ്മൾ ഭയപ്പെടേണ്ട ആളായിട്ടും, നമുക്ക് സുഖ ദുഃഖങ്ങളെ അപ്പപ്പോ തരുന്ന ആളായിട്ടും ഒക്കെ കൽപ്പിച്ച് അതും പരാജയപ്പെട്ട് കഴിയുമ്പോഴാണ് ഇനി എന്താ, എല്ലാ വാതിലും അടഞ്ഞു. ഇനി സുഖത്തിന് എവിടെ കിട്ടും? എന്നാ സുഖം ലോകത്തിലൊട്ടും കിട്ടിയില്ലേ എന്ന് ചോദിച്ചാൽ കിട്ടിയിട്ടുണ്ട് ധാരാളം. ഇപ്പോഴും നമുക്ക് കിട്ടുന്നുണ്ട്. ആർക്കില്ല? ആർക്ക് പറയാം ഇല്ല എന്ന്? ജനിച്ചു വീണ കുട്ടിക്ക് കരഞ്ഞ ഉടനെ പാല് കൊടുത്തു, സുഖം, തൃപ്തി. പിന്നെ കുറച്ച് കഴിയുമ്പോ പിന്നെയും കരയും. അതേപോലെ തന്നെ കുട്ടിക്ക് ഒരു കളിപ്പാട്ടം കിട്ടുമ്പോ സുഖമുണ്ട്, കുറച്ച് കഴിയുമ്പോ പിന്നെയും പോയി. കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞ് ആഗ്രഹിച്ചു, കല്യാണം കഴിച്ചപ്പോ ഒരു സുഖം, കുറച്ച് കഴിയുമ്പോ അത് പോയി. ഒരു കുട്ടിയെ ഉണ്ടായില്ല എന്നും ദുഃഖിച്ചു, കുട്ടി ഉണ്ടായപ്പോ ഒരു സുഖം, കുറച്ച് കഴിയുമ്പോ അത് പോയി. അപ്പോ ഇതിനാണ് ഭഗവാൻ ഗീതയില് ആഗമാപായിനഹ അനിത്യാഹ വര്യ പോവ, അതാണ് ആഗമാപായിനഹ. സുഖം വരും, സുഖം പോകും. അപ്പൊ വരുമ്പോ ഒരു സുഖം, പോകുമ്പോ അപാരമായ ദുഃഖം. ഇതൊന്നും ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കേണ്ട, നമ്മളുടെ ഒക്കെ അനുഭവം. എത്ര കണ്ട് സുഖിപ്പിച്ചോ അത്ര കണ്ട് ദുഃഖിപ്പിച്ചിട്ട് പോകും. അതിന്റെ സുഖത്തിന്റെ അത്രയും ആനുപാതികമായിട്ട് ദുഃഖമുണ്ടാവും, ഡിപ്രഷൻ. അപ്പോ ഇതൊക്കെ മതിയാക്കിയിട്ടാണ് ഈ ജീവൻ ഇനി ഈ വസ്തുവിനെ എവിടെ തരയും എന്നുള്ള ഒരു ഘട്ടം വരുമ്പോ, അപ്പോഴാണ് സദ്ഗുരുവിന്റെ ആവശ്യം വരുന്നത്. ഗുരു എന്ന് പറയുന്നത് ഒരു തത്വം, ഗുരു എന്ന് പറയുന്നത് ഒരു വ്യക്തിയല്ല. ഭഗവാൻ രമണ മഹർഷി മനോഹരമായിട്ട് പറയും, ഗുരു എന്ന് പറയുന്ന അതിസൂക്ഷ്മമായ തത്വം പുറമേക്ക് അലഞ്ഞുകൊണ്ട് നടക്കുന്ന മനസ്സിനെ ഉപദേശം കൊണ്ട് അന്തർമുഖമാക്കണം. അന്തർമുഖമാക്കിയാൽ പിന്നെ പുറമേക്കുള്ള ഗുരു ഇല്ലെങ്കിലും കുഴപ്പമില്ല. ആ ഗുരുവിലൂടെ പ്രവർത്തിച്ച ആ ചിത്ശക്തി ഉള്ളിലിരുന്ന് അന്തർമുഖമായ മനസ്സിനെ ആകർഷിച്ച് ഹൃദയത്തിലടക്കണം. ഇത് അനുഭവൈക വേദ്യം, ഇത് അനുഭവം കൊണ്ടേ അറിയേണ്ട വിഷയം. പുറമേക്ക് അലഞ്ഞു നടക്കുന്ന മനസ്സ് അന്തർമുഖമാക്കാൻ ഒരു ബാഹ്യ ഗുരു. അന്തർമുഖമായ മനസ്സിനെ ആ ഗുരുതത്വം ചിത്ശക്തി ആകർഷിച്ച് ഹൃദയത്തിൽ അടക്കണോ, അടക്കിയാൽ പരിപൂർണത. പൂർണതയെ അന്വേഷിക്കുകയേ വേണ്ട. പൂർണത ഇവിടെ ഇപ്പോ സാധന കൊണ്ട് നേടിയതല്ല, പൂർണ്ണം ഏതെങ്കിലും അനുഷ്ഠാനം കൊണ്ട് നേടിയതല്ല. ഒരു അനുഷ്ഠാനത്തിനും പൂർണ്ണത്വത്തിനെ തരാൻ പറ്റില്ല. നാസ്തി അകൃത കൃതേന, ഉപനിഷത്ത് പറയണത് സകല അനുഷ്ഠാനങ്ങളെയും പരീക്ഷിച്ചു നോക്കിയിട്ട് എടുത്തു ദൂരെ കളയ. പരീക്ഷ ലോകാൻ കർമ്മചിതാൻ ബ്രാഹ്മണോ നിർവേദമായാൽ നാസ്തി അകൃത കൃതേന. അറിവുള്ളവൻ പരീക്ഷയെ പരീക്ഷണം ചെയ്തിട്ട്, എന്തിനെ പരീക്ഷണം ചെയ്യണമെന്ന് വെച്ചാൽ ലോകാൻ കർമ്മചിതാൻ, കർമ്മം കൊണ്ട് നേടിയെടുക്കുന്നതിനെയൊക്കെ പരീക്ഷണം ചെയ്യാം. ലോകത്തിൽ ഈ കാണുന്നത് മുഴുവൻ കർമ്മം കൊണ്ട് നേടിയെടുത്തതാണ്. സയൻസിന്റെ പ്രോഗ്രസ് മുഴുവൻ കർമ്മം കൊണ്ട് നേടിയെടുത്തതാണ്. ശാസ്ത്രം ഇന്ന് പ്രോഗ്രസ് ചെയ്തിട്ട് ഇത്രയധികം ഉയർന്ന് പലതും കണ്ടുപിടിച്ചിരിക്കുന്നതൊക്കെ കർമ്മം കൊണ്ട് നേടിയെടുത്തതാണ്, ആഗ്രഹം കൊണ്ട് നേടിയെടുത്തതാണ്. പക്ഷേ ഇതൊക്കെ പരീക്ഷിച്ച് എന്ത് കണ്ടുപിടിക്കും എന്ന് വെച്ചാൽ, ഇത് അപ്പൊ ഇന്നോ ഒന്നരയോ പത്രത്തിലുണ്ടായിരുന്നു പോലും, ഏതോ പുതിയ ഗ്രഹം കണ്ടുപിടിച്ചു എന്നാണ്. എത്രയോ കോടി കോടി പ്രകാശ വർഷങ്ങൾ ദൂരത്തില് ഒരു വലിയ ഗ്രഹം കണ്ടുപിടിച്ചു. എങ്ങനെയാ മെനക്കെട്ട് കർമ്മം കൊണ്ട് കണ്ടുപിടിച്ചതാണ്. പക്ഷെ കണ്ടുപിടിച്ചത് കൊണ്ട് എന്തു പ്രയോജനം, ആർക്ക് എന്തു പ്രയോജനം? കണ്ടുപിടിച്ച ആൾക്ക് ജീവിതത്തിൽ ധന്യതയുണ്ടായോ, പൂർണ്ണതയുണ്ടായോ, ശാന്തി ഉണ്ടായോ, പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെട്ടു? ഒന്നുമില്ല അല്ലേ. ഇതുപോലെയാണ് എന്ത് കണ്ടുപിടുത്തവും എന്ത് നേട്ടവും ലോകത്തിലുണ്ട് എല്ലാം. അതിന്ന് ക്രമേണ യോഗ സാധനകൾ കൊണ്ട് നേടിയെടുക്കുന്നതും പരീക്ഷിക്കും ഈ ജീവൻ. നമ്മള് യോഗ സാധനകളൊക്കെ പാരമാർത്ഥികമാണെന്ന് ധരിച്ചു വെച്ചിട്ടുണ്ട്. പല സാധനകളും ചെയ്ത് അതിനെയും പരീക്ഷിച്ചു നോക്കും. അപ്പോഴും സാധന ചെയ്യുമ്പോ സുഖം, സാധന പോയാൽ ദുഃഖം. കർമ്മചിതാൻ, മെഡിറ്റേഷൻ ചെയ്യുമ്പോ ഒരു ശാന്തി, ഒരു സുഖം, അത് കുറച്ച് കഴിയുമ്പോ പോണു. അപ്പോ കുറെ കഴിയുമ്പോ നമ്മൾ ചിന്തിക്കും മറ്റു പല സുഖങ്ങൾ പോലെ തന്നെയല്ലേ ഇതും വന്നിട്ട് പോണല്ലോ. ജപം ചെയ്യുമ്പോ ഒരു സുഖം, ജപം കുറച്ചു ദിവസം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ മനസ്സ് ചലിച്ചു. അപ്പൊ എന്തു പറ്റി? ഇതൊക്കെ കർമ്മം കൊണ്ട് നേടിയെടുക്കുന്ന സുഖമാണ്. ഒരിക്കലും നഷ്ടപ്പെടാത്ത ശാശ്വതമായ വസ്തു അങ്ങനെയൊന്നും ഉണ്ടോ? ഈ പുറന്തണ്ടി നടക്കണ മനസ്സ് ശരിക്കൊരവലംബം. ആ അവലംബം എവിടെ കിട്ടും? അതന്വേഷിക്കുമ്പോഴാണ് ശ്വേതാശ്വതര ഉപനിഷത്തില് ഗംഭീരമായൊരു മന്ത്രം ഋഷി പറയണു. ആകാശത്തിനെ ഒരു തോൽപ്പായ ചുരുട്ടണ പോലെ ചുരുട്ടിയെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ, എന്നുവെച്ചാൽ അത് സാധ്യമല്ല. അതുപോലെ തന്നെ പുറമേക്ക് എത്ര തന്നെ അന്വേഷിച്ചാലും എത്ര ഗംഭീരമായ കണ്ടുപിടുത്തങ്ങൾ ചെയ്താലും പരിപൂർണമായ ചലിക്കാത്ത ശാന്തി എന്നുള്ളത് കർമ്മം കൊണ്ട് സാധ്യമല്ല. യഥാ ചർമ്മവത് ആകാശം വേഷ്ടയിഷ്യന്തി മാനവാഹ തഥാ ദേവമവിജ്ഞായ ദുഃഖസ്യ അന്തോ ഭവിഷ്യതി. ദേവനെ അറിയാതെ ദുഃഖത്തിന് അന്തമുണ്ടാവില്ല. ദേവൻ എന്ന് വെച്ചാൽ ഹൃദയത്തില് ബോധസ്വരൂപമായി പ്രകാശിക്കുന്ന വസ്തു, നമ്മളിൽ എന്നിൽ ഞാനായിട്ടുള്ള വസ്തു. അതിനെ എങ്ങനെ അറിയും എന്ന് വെച്ചാൽ കർമ്മം കൊണ്ടല്ല. അതാണ് പറഞ്ഞത് പരീക്ഷ ലോകാൻ കർമ്മചിതാൻ. കർമ്മം കൊണ്ട് നേടിയെടുത്തതൊക്കെ നശ്വരമാണെന്ന് കണ്ടിട്ട്, നഷ്ടപ്പെട്ടു പോണു എന്ന് കണ്ടിട്ട്, എന്ന് വെച്ചാൽ കർമ്മം ചെയ്യേണ്ട എന്നല്ല അർത്ഥം, ഒക്കെ ചെയ്തോളാം. പക്ഷേ കർമ്മസ്പർശമില്ലാതെ എപ്പോഴും ഉള്ളത് എന്ന് വെച്ചാൽ ഇപ്പൊ ഇവിടെ ഉണ്ടാവണം. താൻ കുറെ സാധന ചെയ്യും, അതിനുശേഷം തനിക്ക് ബ്രഹ്മാനുഭവം ഉണ്ടാവും എന്ന് പറയുന്നത് ഗുരുവല്ല യമനാണ് എന്നാണ് തമിഴിൽ ഒരു സിദ്ധാന്തം പറയണത്. ഒഴിവിലൊടുക്കത്തില് കണ്ണുടെ വള്ളലാർ എന്ന് ഞാനി അദ്ദേഹം പറയണത്, താൻ കുറെ സാധന ചെയ്യൂ എന്നിട്ട് തനിക്ക് ജ്ഞാനം ഉണ്ടാവും എന്ന് പറഞ്ഞ് കുറച്ചു കാലം കൂടെ നമ്മളെ ഈ ചക്രത്തിൽ ചുറ്റാൻ വെക്കുന്ന ആള് ഗുരുവല്ല, അയാൾ യമനോ ബ്രഹ്മാവോ ആണ് എന്നാണ്. എന്നുവെച്ചാൽ സൃഷ്ടി അല്ലെങ്കിൽ മരണം. ഇതിൽ രണ്ടിലും കൊടുക്കാൻ പറ്റിയ ആളാണ് അർത്ഥം. അപ്പൊ ഗുരുവിന്റെ സ്വരൂപം എന്താണ്? മഹാവാക്യം. മഹാവാക്യ ഉപദേശം കൊണ്ട് ഇപ്പൊ ഇവിടെ നീ മുക്തനാണ് എന്ന് ആര് പറയണോ അവനാണ് ഗുരു. താൻ ഒരു കർമ്മവും ചെയ്യേണ്ട, ഒരു കർമ്മത്തിനും സ്പർശിക്കാൻ കഴിയാത്ത അനന്തമായ സത്യവസ്തുവാണ് താൻ. തനിക്ക് യാതൊരു ബന്ധവുമില്ല, ബന്ധം വരാൻ സാധ്യമല്ല. നിത്യശുദ്ധ ബുദ്ധമുക്ത സ്വഭാവം ബ്രഹ്മം. അത് നിത്യമാണ്, അത് ശുദ്ധമാണ്, അത് ബുദ്ധമാണ്, അത് മുക്തമാണ്. അതിൽ കളങ്കമൊന്നും വരാനേ സാധ്യമല്ല. ഇപ്പോഴേ അത് നിങ്ങളുടെ സ്വരൂപമാണ്. സാധന ചെയ്ത് നേടിയെടുക്കേണ്ടതല്ല. ഇപ്പോഴേ അത് നിങ്ങളുടെ സ്വരൂപം അല്ലെങ്കിൽ ഒരിക്കലും വരൂല്ല. അഥവാ ഇനി സാധന ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ വന്നാൽ അത് നഷ്ടപ്പെടുകയും ചെയ്യും. പുതിയതായിട്ട് വരുന്നതൊക്കെ പോകും. ഏതിനൊക്കെ വരവുണ്ടോ അതിനൊക്കെ പോകും. രമണ ഭഗവാൻ ഇടയ്ക്കിടയ്ക്ക് മഹാവാക്യം പോലെ പറയുന്ന ഒരു വാക്കുണ്ട്. എന്താന്ന് വെച്ചാൽ ശരിക്കും മഹാവാക്യമാണ്. അതൊന്നും മതി ജ്ഞാനത്തിന്. മഹർഷി പറയണത് ഇപ്പൊ ഏത് ഇരുക്കോ അതിനാ എപ്പവുമേ ഇരുക്ക്, ഇപ്പൊ ഏത് ഇല്ലയോ അത് എന്ത കാലത്തിന് വന്നാലും പോയിടും. എന്നുവെച്ചാൽ സൂക്ഷ്മമായിട്ട് ധ്യാനിക്കണം ഈ വാക്കിനെ. ശാശ്വതമായിട്ട് ഇപ്പോ ഇവിടെ ഉള്ള വസ്തു, ഇവിടെ ഇപ്പോ ഉള്ള വസ്തു, ഒരിക്കലും നഷ്ടപ്പെടാത്ത വസ്തു, അങ്ങനെ ഒരു വസ്തു ഉണ്ടോ? നമ്മളുടെ അനുഭവത്തിനെ വിശകലനം ചെയ്ത് ആരാഞ്ഞു നോക്കുക. അങ്ങനെ ഒരേ ഒരു വസ്തുവേ ഉള്ളൂ. ശരീരമല്ല. ശരീരം അനുക്ഷണം മാറിക്കൊണ്ടിരിക്കുന്നു. മനസ്സുമല്ല. മനസ്സും അനുക്ഷണം ചലിച്ചുകൊണ്ടേയിരിക്കുന്നു. ബുദ്ധിയുമല്ല. ബുദ്ധിയും ചലിച്ചുകൊണ്ടേയിരിക്കുന്നു. അഹങ്കാരവുമല്ല. അല്ലെ? അഹങ്കാരം പൊന്തുന്നു, ലയിക്കുന്നു. എനിക്ക് അഹങ്കാരം ഉണ്ടായി എന്നറിയണു, അഹങ്കാരം ഇല്ല എന്നറിയണു. ഇതിനെയൊക്കെ മാറ്റി നിർത്തിയാൽ, ധ്യാനത്തിലാണ് നമ്മൾ പരീക്ഷിക്കുന്നതെങ്കിൽ ഇവിടെ ഒരു ഘട്ടത്തിലെത്തും. രണ്ട് വഴിക്കുള്ള ട്രാക്കാണ്. ഈ അഹങ്കാരത്തിനെയും അങ്ങോട്ട് തള്ളിക്കളഞ്ഞാൽ, ഇവിടെ പലരും വളരെ ആഴമായിട്ട് വിചാരം ചെയ്യുന്നവരായതുകൊണ്ട് പറയാണ്, ഈ അഹങ്കാരത്തിനെയും ഒന്ന് തള്ളിക്കളഞ്ഞാൽ ഈ ഘട്ടത്തിൽ ഒന്നിൽ ഉറങ്ങിപ്പോകും. അത് ഒരു ഡൈവേർജൻസ് ആണ്. മനസ്സിന് അത്രയേ അറിയുള്ളൂ. പുറമേക്ക് പോവാൻ സാധിക്കാതെ അകമേക്ക് വലിച്ചാൽ ഉറങ്ങും. അല്ലെങ്കിൽ സാക്ഷി മാത്രമായി നിൽക്കുന്ന ഒരു പ്രകാശം, അതിനെയാണ് വിജ്ഞാനാത്മാ എന്ന് ഉപനിഷത്തുകൾ പറയുന്നത്. സാക്ഷി മാത്രമായി നിൽക്കുന്ന ഒരു വെളിച്ചം. ആ വെളിച്ചത്തിലാണ് ഈ പ്രപഞ്ചത്തിനെ മുഴുവൻ നമ്മൾ അനുഭവിക്കുന്നതും കാണുന്നതും. സാക്ഷി മാത്രമായിട്ട് നിൽക്കുന്ന വെളിച്ചം, ആ വെളിച്ചത്തിലാണ് പ്രപഞ്ച അനുഭവങ്ങൾ മുഴുവൻ ഉണ്ടാവുന്നത്. ഭഗവാൻ രമണ മഹർഷി വളരെ മനോഹരമായിട്ട് ഇതിനെ രമണഗീതയിൽ ഒരിടത്ത് പറയുന്നുണ്ട്. ഈ വെളിച്ചത്തിലാണ് ഈ പ്രപഞ്ചം ഭാസിക്കുന്നത്. ആ വെളിച്ചം, വെളിച്ചത്തിൽ ശ്രദ്ധ പതിപ്പിച്ചാൽ പ്രപഞ്ചം കാണില്ല. പ്രപഞ്ചം കാണുമ്പോ ആ വെളിച്ചം കാണുന്നില്ല നമ്മൾ. ആ വെളിച്ചം വിജ്ഞാനാത്മ, സാക്ഷിയായിട്ടുള്ള പ്രകാശം. ആ സാക്ഷിയായിട്ടുള്ള പ്രകാശത്തിനെയും തരണം ചെയ്തു പോയാൽ കേവലമായ ഉണ്മ, ഞാൻ ഉണ്ട് എന്നുള്ള അനുഭവം, അഹമസ്മി, ഞാനുണ്ട്, സംശയലേശമില്ലാത്ത അനുഭവം, ഞാനുണ്ട് എന്നുള്ള ഉണർവ്, ബോധം, അസ്തിത്വം, എക്സിസ്റ്റൻസ്, സംശയമേ ഉണ്ടാവാൻ സാധ്യമല്ല. അഹമസ്മി, ഞാനുണ്ട്, ഇതാണ് ആത്മാവിന്റെ സ്വരൂപം. ബാക്കിയൊക്കെ വന്നിട്ട് പോണു. ഞാൻ ഉണ്ട് എന്നുള്ള ആ ഉണർവ്. ഭഗവാനോട് ഒരിക്കലും ഒരു ഭക്തൻ പറഞ്ഞു, എനിക്ക് ശിവദർശനം ഉണ്ടായി. പരമശിവൻ എന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. വളരെ ഉയർന്ന ദർശനമാണെങ്കിലും ഈ ദർശനങ്ങളൊക്കെ എങ്ങനെയാന്ന് വെച്ചാൽ, നമ്മള് മുന്നോട്ട് പോകുന്നു എന്ന് കാണിക്കാനാണ്. പക്ഷെ പലരും ആ ദർശനത്തിനെയൊക്കെ പിടിച്ച് അതിൽ രുചിച്ച് നിന്നുപോകും. ഗൗഡപാദാചാര്യർ പറയണത്, നാസ്വാദയേത് രസം തത്ര നിസ്സംഗ പ്രജ്ഞയാഭവേ. അവിടെ ആസ്വദിച്ച് നിന്നുപോയാൽ അവിടെ അഹങ്കാരം പെരുക്കും. എനിക്ക് ഈ ദർശനം കിട്ടി എന്നൊരു അഹങ്കാരത്തിൽ വന്ന് നിൽക്കും. അപ്പോ ഭഗവാനോട് പറഞ്ഞു, എനിക്ക് ശിവദർശനം, ശിവനെ മുമ്പിൽ കണ്ടു. ഭഗവാൻ പറഞ്ഞു, ശിവൻ ഇപ്പൊ കാണുന്നുണ്ടോ? ശിവനെ ഇല്ല. എന്നാണ് കണ്ടത്? ഇന്നലെയാണ് എനിക്ക് ആ ശിവദർശനം ഉണ്ടായത്. എത്ര മണിക്ക് കണ്ടു? 9 മണിക്ക് കണ്ടു. 8:30 മണിക്ക് ശിവൻ ഉണ്ടായിരുന്നു? ഇല്ല. എത്ര നേരം ദർശനം ഉണ്ടായിരുന്നു? 15 മിനിറ്റ് നേരം ഉണ്ടാവും. അപ്പൊ 9:30 ഉണ്ടായിരുന്നു? ഇല്ല. അപ്പൊ ശിവൻ ദർശനത്തിന് മുമ്പും ശിവൻ മറഞ്ഞതിന് ശേഷവും ശിവൻ പ്രകാശിക്കുമ്പോഴും ഉണ്ടായിരുന്ന ആൾ ആരാ? ഈ ശിവനെ കണ്ട ഞാൻ, ശിവനെ കണ്ട ഞാൻ, ശിവൻ പ്രകാശിക്കുന്നതിന് മുമ്പും ശിവൻ വന്നപ്പോഴും ശിവൻ അസ്തമിച്ചപ്പോഴും ഒക്കെ അവിടെ ഉണ്ട്. അപ്പൊ ഈ കാണുന്ന ഞാൻ, അതിനെ ആദ്യം കണ്ടുപിടിക്കാം. ഈ ഞാൻ ആരാണ്? ഉറപ്പുള്ള കാര്യം, ഞാൻ ഉണ്ട് എന്നുള്ളത് നല്ല ഉറപ്പ്, നിഷേധിക്കാൻ കഴിയാത്ത ഉണ്മ. ആ ഞാൻ ഞാൻ ഞാൻ ഞാൻ എന്നുള്ള ഉണർവ് എന്ത് അത്ഭുതമാറിയോ. നമ്മള് അധികമൊന്നും മെനക്കെടേ വേണ്ട, വെറുതെ ബസ്സിൽ പോയിക്കൊണ്ടിരിക്കുമ്പോഴോ വീട്ടിൽ ചുമ്മാ ഇരിക്കുമ്പോഴോ ഒക്കെ എങ്ങനെ അങ്ങോട്ട് ശ്രദ്ധിക്കുക. നമ്മൾ അത്ഭുതം, നമ്മളുടെ ഉള്ളിൽ ഒരു വലിയ നിധി വെച്ചുകൊണ്ട് ലോകത്ത് മുഴുവൻ തെണ്ടി നടക്കുകയാണ്. എവിടെ ശാന്തി കിട്ടും, എവിടെ സുഖം കിട്ടും, എവിടെ ഈശ്വരനെ കിട്ടും, അലഞ്ഞു നടക്കുക. നിധി ഹസ്താമലകം എന്ന് ചൊല്ലിക്കെട്ടണ്ടാവും നമ്മൾ, കയ്യിലുള്ള പഴം എന്നൊക്കെ. പക്ഷെ പഴം കയ്യിൽ വെച്ചിട്ട് കാര്യമില്ലല്ലോ, കയ്യിൽ തന്നെ വെച്ചുകൊണ്ടിരുന്നിട്ട് എന്ത് പ്രയോജനം? കയ്യിനിൽ കനിവുൻ വെയ്യരസം കൊണ്ടു വകൈവേറി കൊള്ളവരുൾ അരുണാചല. അക്ഷരമണമാലയിൽ ഭഗവാൻ വളരെ മനോഹരമായിട്ട് പറയാണ്, അരുണാചല അങ്ങ് കയ്യിലിരിക്കുന്ന കനി പോലെ, കയ്യിലിരിക്കുന്ന പഴം പോലെയാണ്, പക്ഷേ അതങ്ങനെ ആസ്വദിച്ച് ഊവകൈവേറി കൊള്ള, ഇൻടോക്സിക്കേഷൻ, ലഹരി പിടിക്കണം എന്നാണ്. കയ്യിലുള്ള പഴം പോലെ ഈ ബോധം, നിരന്തരം സാക്ഷാത് ശിവൻ, ഈ പുറത്തു വരുന്ന ശിവനൊക്കെ ഭാവനാമയനായ ശിവൻ, പുറത്ത് പ്രത്യക്ഷപ്പെട്ടു പോകുന്നവനൊക്കെ ഭാവനാമയനായ ശിവൻ. യദീശിതുർ വീക്ഷണം ഈക്ഷിതാരം അവീക്ഷ്യ തൻ മാനസിക ക്ഷണം സ്യാത് എന്ന് സദർശനത്തിൽ നമ്മൾ കണ്ടതാണ് മുൻപ്. യദീശിതുഹു വീക്ഷണം ഈക്ഷിതാരം അവീക്ഷ്യ, ഈ കാണുന്നവനെ വിട്ടിട്ട് ഈശ്വരനെ കണ്ടാൽ, അതാണ് നാരായണ ഗുരുസ്വാമി അറിവിലുമേറി അറിഞ്ഞിടുന്നവൻ തൻ ഉരുവ് എന്ന് പറഞ്ഞത്. അറിഞ്ഞിടുന്നവൻ തൻ ഉരുവിലുമൊത്തു പുറത്തും ഉജ്ജ്വലിക്കും കരുവിനു കണ്ണുകളഞ്ചും ഉള്ളടക്കി തെരുതരെ വീണു വണങ്ങി ഊതിടയണം. അറിഞ്ഞിടുന്നവൻ തൻ ഉരുവിലുമൊത്തു പുറത്തും ഉജ്ജ്വലിക്കും. ഈ ബോധത്തിന് രണ്ട് മണ്ഡലങ്ങളാണ്, ഒന്ന് ഉള്ളിലും ഒന്ന് പുറമേക്കും. ഭാഗവതത്തില് ദശമസ്കന്ധത്തില് പരീക്ഷിച്ച് പറയണു, എനിക്ക് കൃഷ്ണനെ പറയൂ. അപ്പൊ ശുഗബ്രഹ്മ മഹർഷി പരീക്ഷത്തിനെ ഒന്ന് സൂക്ഷിച്ചു നോക്കി, 9 സ്കന്ധം കേട്ടതാണേ. അപ്പൊ 10-ാമത്തെ സ്കന്ധം കേൾക്കാനുള്ള യോഗ്യത ഉണ്ടോ എന്ന് അറിയണമല്ലോ. അപ്പൊ പരീക്ഷത്തിനോട് ചോദിച്ചു, ഏത് കൃഷ്ണനെ കുറിച്ചാ പറയേണ്ടത്? വീര്യാണി തസ്യാഖില ദേഹഭാഗാം അന്തർബഹി പൂരുഷ കാലരൂപൈ പ്രയച്ഛതോ മൃത്യും ഉതാമൃതം ച മായാമനുഷ്യസ്യ വദസ്വ വിദ്വൻ. വീര്യാണി തസ്യ അഖില ദേഹഭാജാം, എല്ലാ ശരീരികളുടെയും ഉള്ളിലും പുറത്തുമായി വ്യാപിച്ചു നിൽക്കുന്ന അത്യദ്ഭുതമായ ബോധവസ്തു. അവന്റെ സ്വഭാവം എന്താണ്? പൂരുഷ കാലരൂപൈ, ഉള്ളില് കേവല ഉണ്മയായിട്ട് ചിത്സ്വരൂപമായിട്ട് ബോധമായി പ്രകാശിക്കുന്നു. പുറമേക്കോ കാലം, മഹാകാലസ്വരൂപമായി, നാമരൂപങ്ങളുടെ ആവിർഭാവമായി, സൃഷ്ടി സ്ഥിതി സംഹാര രൂപമായി പുറമേക്ക്. അകമേക്കോ യാതൊരു മാറ്റമില്ലാത്ത സാക്ഷി വിളക്കായിട്ട്. അപ്പൊ അന്തർബഹിപൂരുഷ കാലരൂപൈ, അപ്പൊ അങ്ങനെ ഇരിക്കുന്ന ആ സത്യവസ്തു അതാണ്, അത് ഹൃദയത്തില് ഉള്ള ആ ബോധവസ്തു. ആ ബോധവസ്തുവിനെ അറിയാതെ അത് കയ്യിലുള്ള പഴം പോലെ ഇരിക്കുന്നു, കയ്യിൽ വെച്ചുകൊണ്ടേ ഇരിക്കുകയാണ്, ആസ്വദിക്കണില്ലെങ്കിൽ ഏറ്റവും അടുത്തിരുന്നിട്ടും നമ്മൾ നഷ്ടപ്പെടുത്തുന്നു എന്നർത്ഥം. നമുക്ക് കിട്ടിയ വസ്തുവിനെ പ്രയോജനപ്പെടുത്തിയില്ല എന്നർത്ഥം. അപ്പൊ നമ്മൾ കിട്ടുന്ന സമയം അല്പമൊന്ന് നമ്മളെ അങ്ങനെ നോക്കിയിരുന്നാൽ മതി, നമ്മളെ അങ്ങനെ നോക്കിയിരുന്നാൽ മതി. കിട്ടുന്ന സമയം നമ്മളെ തന്നെ നോക്കിയിരിക്കാം. നമ്മളെ എന്ന് വെച്ചാൽ ആദ്യമൊന്നും പിടികിട്ടില്ല. അവനവനെ ധ്യാനിക്കുക എന്നൊക്കെ പറയുമ്പോൾ ഞാൻ കുട്ടിക്കാലത്ത് കണ്ണാടിയിൽ നോക്കിയിട്ടുണ്ട്, പേടിക്കണ്ട. അത് ആരംഭത്തിൽ വിഡ്ഢിത്തത്തൊന്ന് തുടങ്ങാം. അജ്ഞാനത്തിനേക്കാളും അവനവനായിട്ടുള്ള ഒരു വിഡ്ഢിത്തം കുറച്ച് നല്ലതാ. എന്നിട്ട് പതുക്കെ തുടങ്ങുക, ഈ ശരീരം ഞാനല്ലല്ലോ, ശരീരം ഞാനല്ല, പിന്നെ ഞാൻ ആരാണ്? ഞാൻ ഞാൻ ഞാൻ ഞാൻ ഞാൻ ഞാൻ ഞാൻ എന്ന് ഹൃദയത്തിൽ എന്തോ ഒന്ന് സ്ഫുരിക്കുന്നുണ്ടല്ലോ. ദേഷ്യം വരുമ്പോ നല്ല സുഖമാണ് പിടിക്കാൻ. ഈ പാമ്പ് പോടിന്റെ ഉള്ളിൽ ഒളിഞ്ഞു കിടക്കുമ്പോ പിടികിട്ടില്ല, അത് തലയ്ക്ക് വെളിയിലിടുമ്പോഴാണ് പിടിക്കാൻ സുഖം. അപ്പൊ ഈ പാമ്പ് പിടിക്കുന്നവരൊക്കെ പുറമേക്ക് ഇങ്ങനെ പാട്ട് പാടുകയും വലുതുമൊക്കെ ചെയ്താൽ ഈ പാമ്പ് പുറമേക്ക് തലയിടും. അതുപോലെ ഈ അഹങ്കാരമാവുന്ന സർപ്പം ഉള്ളിൽ അടങ്ങിക്കിടക്കും. നമ്മളെ ആരെങ്കിലും ചീത്ത വിളിക്കുമ്പോഴോ നിന്ദിക്കുമ്പോഴോ അതിനൊക്കെയാണ് സന്യാസികള് ഭിക്ഷയെടുക്കാൻ പോണതേ. ചിലര് സ്നേഹത്തോടെ കൊടുക്കും, ചിലര് നിന്ദിക്കും. അപ്പോഴൊക്കെയാണ് ഈ അഹങ്കാരം പൊന്തണത് കാണുക. ഉള്ളില് ഹൃദയത്തിന്റെ ഉള്ളിൽ ഒരു സുഷിരം, ആ സുഷിരത്തിന്റെ ഉള്ളിൽ നിന്ന് ഇയാൾ പതുക്കെ തല ഉയർത്തും.
1: സയേഷ ജീവോ വിവര പ്രസൂതി. ആ വിവരത്തിനുള്ളത് പതുക്കെ അങ്ങോട്ട് പുറത്തേക്ക് തല ഇടുമ്പോ അപ്പൊ പിടിക്കാം ഞാൻ. ആ അതിന്റെ നർത്തനം, ഉദിക്കുന്നതും അസ്തമിക്കുന്നതും കാണാൻ കഴിയും നമുക്ക്. ഈ അഹങ്കാരത്തിന്റെ ഉദയാസ്തമനം തന്നെയാണ് വിശ്വത്തിന്റെ സൃഷ്ടി പ്രളയങ്ങൾ. അഹങ്കാരം ഉദിക്കുന്നതും അസ്തമിക്കുന്നതും കാണാം. ഇതാണ് അടിസ്ഥാനം. അപ്പൊ ഈ അഹങ്കാരം, അഹം പദാർത്ഥം, ഈ അഹങ്കാരം എന്താണ്, ഈ ഞാൻ എന്താണ്, ഞാൻ ഞാൻ ഞാൻ ഞാൻ എന്നുള്ളത് എന്താണ്, അതിന്റെ സ്വരൂപം എന്താണ്, ഇതിങ്ങനെ വിശകലനം ചെയ്ത് നോക്കാം. അതാണ് ഈ ഞാൻ എന്നുള്ളത് എത്രയോ ജന്മങ്ങളായി നമ്മളുടെ ഉള്ളിൽ സ്ഫുരിച്ചുകൊണ്ടിരിക്കണം അല്ലെ, എത്രയോ ജന്മങ്ങളായിട്ട്. പക്ഷേ നമ്മളോ ഈ അടുത്തുള്ള ഈ തന്നെ വിട്ടിട്ട് തന്നെ കുറിച്ച് പറയാൻ ആരുമില്ലല്ലോ അല്ലെ. കോളേജിലും സ്കൂളിലും ഒക്കെ തന്നിൽ നിന്ന് അന്യമായ വസ്തുക്കളെ കുറിച്ചുള്ള പഠിപ്പാണ്. അതിനെയൊക്കെ വിശകലനം ചെയ്ത് നോക്കുക. തവളയെ മുറിക്കുക, ഊറാനെ മുറിക്കുക, എന്നാ തന്റെ ഉള്ളിൽ തന്നെയോ ഒന്ന് മുറിച്ചു നോക്കിയാൽ, വിശകലനം ചെയ്ത് നോക്കിയാൽ വസ്തു കിട്ടും. സത്യം പ്രകാശിക്കും. ആനന്ദം, പൂർണത്വം. പൂർണത്വം എന്തെങ്കിലും പ്രവർത്തിച്ചിട്ടുള്ള പൂർണ്ണത്വമല്ല, ഇവിടെ ഇപ്പവേ ഉള്ള പൂർണ്ണത്വം. ആ പൂർണ്ണത്വത്തിന് ഗുരുവിന് മാത്രമേ തരാൻ കഴിയൂ. ഗുരു എന്ന് വെച്ചാൽ പിന്നെ ഒരു വ്യക്തിയല്ല, ഹൃദയത്തിലുള്ള വസ്തു. ഗുരുതത്വം, ആ പൂർണ്ണത്വം ഹൃദയത്തില് നമ്മളുടെ ഉള്ളിൽ ഇപ്പൊ തന്നെ ഞാൻ ഞാൻ ഞാൻ ഞാൻ എന്ന് നർത്തനം ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ സ്ഫുരണയുണ്ടല്ലോ, അത് തന്നെ വികസിച്ച് അഖണ്ഡ ബോധവസ്തുവായി പ്രകാശിക്കും. പുതിയതായിട്ടൊന്നുമില്ല. നമ്മളിപ്പോ ഒന്നുമല്ല എന്ന് കരുതിക്കൊണ്ടിരിക്കുന്ന ഈ കൊച്ചു ഞാൻ ശരീരമാണെന്ന് കരുതിക്കൊണ്ടിരിക്കുന്നത് പോയി പതുക്കെ മനസ്സിന്റെ തലത്തില്, പതുക്കെ മനസ്സിന്റെ തലത്തിൽ നിന്നും പതുക്കെ വിജ്ഞാനത്തിന്റെ തലത്തില് ക്രമേണ ആ ബോധത്തിനെ നമ്മൾ രാവും പകലും അനുഭവിക്കാൻ തുടങ്ങും. യാതൊരു വിഷമമില്ല, നമുക്ക് അനുഭവിക്കാം, സഹജമായിട്ട് അനുഭവിക്കാം. ഇപ്പൊ ശരീരത്തിനെ അനുഭവിക്കുന്നതിനേക്കാളും വ്യക്തമായിട്ട് അനുഭവിക്കാം നമുക്ക് സാധിക്കും. കുറച്ച് സമയം നമ്മൾ അതിനു വേണ്ടിയിട്ട് ഇങ്ങനെ ഉപയോഗിക്കാം. കുറച്ച് സമയം കിട്ടുന്ന സമയമൊക്കെ, നടുവിൽ കിട്ടുന്ന സമയം പ്രയോജനപ്പെടുത്തിയാൽ മതി. ജോലിക്ക് നടുവിൽ കിട്ടുന്ന സമയം പ്രയോജനപ്പെടുത്തിയാൽ മതി. ആ സമയത്തൊക്കെ ഇങ്ങനെ നോക്കാം, ഞാൻ ആരാണ്, ഞാൻ എന്താണ്, ഞാൻ എന്നുള്ള സ്ഫുരണയെ ഗ്രഹിച്ചോളാം. വൃത്തി, അഹം വൃത്തിയെ ഗ്രഹിച്ചോളാം. അതങ്ങനെ ഉള്ളില് വിചാരം ചെയ്തു നോക്കുമ്പോ നമുക്ക് കാണാം, അഹങ്കാരം പൊന്തുമ്പോ പ്രപഞ്ചം പൊന്തുണു, അഹങ്കാരം ലയിക്കുമ്പോ പ്രപഞ്ചം ലയിക്കുന്നു. ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് എന്താ, അഹങ്കാരത്തിന്റെ ഒരു വിജൃംഭണം. സംശയമുണ്ടാവും, രാത്രി ഉറങ്ങുമ്പോ അവസാനം പോണത് ഞാൻ എന്നുള്ള വ്യക്തിത്വം, രാവിലെ ഉണരുമ്പോ ആദ്യം ആ വ്യക്തിത്വം പൊന്തി വരും, പിന്നെ മനസ്സ് പൊന്തി വരും, പിന്നെ എന്റെ മുമ്പിൽ ഈ ലോകമൊക്കെ കാണപ്പെടും. നമ്മളുടെ അനുഭവം അല്ലേ, എത്രയോ പ്രാവശ്യം പറഞ്ഞ പാട്ടാണ്, വീണ്ടും വീണ്ടും നമ്മൾ അതേ പാടുകയാണ്. നമ്മളുടെ അനുഭവമാണ് ഈ ഒരു കാര്യം. തെളിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ ശാശ്വത സ്ഥാനത്തിലെത്തി നിൽക്കാനുള്ള വഴി തെളിഞ്ഞു എന്നർത്ഥം. ഇത് തെളിഞ്ഞിട്ടില്ലെങ്കിൽ ആയിരം സാധനകൾ അനുഷ്ഠിച്ചാലും പ്രയോജനം ഇല്ല എന്നല്ല, അങ്ങനെ ചുറ്റിക്കൊണ്ടേയിരിക്കും. തന്നെ വിട്ടിട്ടുള്ള ചുറ്റലാണ്, തന്നെ വിട്ടിട്ടുള്ള അലച്ചലാണ്. അപ്പോ താൻ ഉണ്ട് എന്ന് കരുതിക്കൊണ്ടാണ് സാധനകൾ അനുഷ്ഠിക്കണതെങ്കിൽ തനിക്കെന്തോ കിട്ടാൻ പോണു, തനിക്ക് ബ്രഹ്മാനുഭവം, തനിക്ക് ജീവൻ മുക്തി, എനിക്ക് ജ്ഞാനം അല്ലെ, എനിക്ക് ഈശ്വര ദർശനം, ഇങ്ങനെയൊക്കെയാണ് ഈ അഹങ്കാരത്തിന്റെ അറ്റൈൻമെന്റ്സ്. ലോകത്തിൽ അനേകം അറ്റൈൻമെന്റ്സ് പോലെ ആധ്യാത്മിക ലോകത്തിലും എനിക്കത് കിട്ടണം, എനിക്കിത് കിട്ടണം. ഈ അഹങ്കാരം പെരുത്ത് പെരുത്ത് പെരുത്ത് പെരുത്ത് വരിക. ഒരിക്കല് രമണാശ്രമത്തിൽ ശാന്തമ്മ എന്ന് പറയുന്ന അടുക്കളയിൽ പണി ചെയ്തുകൊണ്ടിരുന്ന ഒരു മുത്തശ്ശി, അവർ ഭഗവാനോട് തന്റെ ദർശനങ്ങളെയൊക്കെ എടുത്ത് പറഞ്ഞു. അനേക ദർശനങ്ങൾ അവർക്ക് കിട്ടി. ആ ദർശനങ്ങളൊക്കെ ഭഗവാനോട് പറഞ്ഞപ്പോ അവസാനം ഭഗവാൻ പറഞ്ഞു, എല്ലാം ഒടുങ്ങണം. അവസാനം യാരിതെല്ലാം പാർത്താണോ അവനും അഴിയണം. സാധനകളും സാധകനും ഇല്ലാതായാൽ സാധ്യം മാത്രം പ്രകാശിക്കും. സ സാധനയും പോയി, സാധകനും ഇല്ലാതായാൽ സാധ്യമായ ഏകമേവ അദ്വിതീയം നേഹ നാനാസ്തി കിഞ്ചന. ആ അഖണ്ഡമായ അദ്വയമായ ആ ബ്രഹ്മവസ്തു മാത്രമേ ഇവിടെ ഉള്ളൂ, നാനാത്വം അല്പം പോലുമില്ല എന്ന് വേദം പറയുന്നു. നമ്മളുടെ അനുഭവമാണ്, നമ്മളുടെ അനുഭൂതിയുടെ തലത്തിൽ നാനാത്വമേ ഇല്ല. ചിത്തത്തിന്റെ തലത്തിലാണ് ദ്വൈതമൊക്കെ വരുന്നത്, ബുദ്ധിയുടെ തലത്തിലാണ് ദ്വൈതമൊക്കെ വരുന്നത്. അനുഭൂതിയുടെ തലത്തിൽ, ബോധത്തിൽ ആർക്കെങ്കിലും രണ്ട് ഞാനുണ്ടോ എന്ന് തോന്നുന്നുണ്ടോ? എന്നിൽ രണ്ട് ഞാൻ. നമ്മളുടെ അനുഭൂതി എന്ന് പറയുന്നത് നമ്മളെക്കുറിച്ച് മാത്രമാണ്. അത് നമ്മൾ അനേക പ്രാവശ്യം വ്യക്തമാക്കിയിട്ടുള്ളതാണ്. അനുഭൂതി എന്ന് പറയുന്നത് എനിക്ക് എന്നെക്കുറിച്ച് മാത്രമേ അനുഭൂതിയുള്ളൂ, നിങ്ങളെ ഒന്നും ഞാൻ അനുഭവിക്കണില്ല. സംശയമുണ്ടോ പുതിയതായിട്ട് വന്നവർക്ക്? ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ പറയാണ്, എനിക്ക് എന്നെ മാത്രമേ അനുഭവമുള്ളൂ, നിങ്ങളെ ആരെയും ഞാൻ അനുഭവിക്കുന്നില്ല. സംശയമുണ്ടോ? എനിക്ക് സത്യമായിട്ടുള്ളത് ഞാൻ മാത്രം, നിങ്ങൾ ആരും എനിക്ക് സത്യമല്ല. ഇത് ബ്രഹ്മവിചാരമാണ്, ഇത് ബ്രഹ്മസത്രമാണ്. എനിക്ക് സത്യമായിട്ടുള്ളത് എന്ന് വെച്ചാൽ, സത്യം എന്ന് വെച്ചാൽ ഇന്ദ്രിയങ്ങളൊന്നിന്റെയും സഹായം കൂടാതെ, മനസ്സിന്റെയും സഹായം കൂടാതെ ഉണ്മയെ അനുഭവിക്കാൻ കഴിയുന്നത് എന്നെ മാത്രം. ഇപ്പൊ ഇവിടെ ലൈറ്റൊക്കെ കെടുത്തി ഇരുട്ടാക്കിയാൽ നിങ്ങൾ ആരെങ്കിലും എഴുന്നേറ്റ് പോയാൽ എനിക്കറിയില്ല. ഒരു ആയിരം വട്ടം പറഞ്ഞ കാര്യമാണ്, എന്നാലും അതിന്ന് പറയണോ? എന്നുവെച്ചാൽ നിങ്ങളെ കാണണമെങ്കിൽ എനിക്ക് രൂപം വേണം, നിങ്ങൾ ഉണ്ടോ ഇല്ലയോ എന്നറിയാം, നിങ്ങളുടെ ശബ്ദം കേൾക്കണം, എന്തെങ്കിലുമൊക്കെ ഇന്ദ്രിയ വിഷയങ്ങളിലൂടെ നിങ്ങളുണ്ടോ അല്ലെങ്കിൽ തൊട്ടു നോക്കണം. പക്ഷേ എനിക്ക് ഞാൻ ഉണ്ടോ ഇല്ലയോ എന്നറിയാൻ ഇതിന്റെ ഒന്നും സഹായം വേണ്ട അല്ലേ? തൊട്ടു നോക്കണ്ട, ശബ്ദം ഉണ്ടാക്കണ്ട.
2: ഓം നമശിവായ. Dear listeners of Shaivam.org, the next program is Chandogya Upanishad, Spiritual Discourse in Malayalam, presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
3: വീണ്ടും ഇത് പറയുന്നത് എന്ന് വെച്ചു കഴിഞ്ഞാൽ, ഇത് തെളിവ് സഹിതം പറയണമല്ലോ. ഉദാഹരണം വ്യക്തമായി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് കാണിച്ചു പറയണം, ചിലപ്പോൾ നിങ്ങൾ വിശ്വസിക്കത്തില്ല. അത് മാത്രമല്ല, ശങ്കരാചാര്യർ ഇങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നവരുമുണ്ട് കുറേയധികം പേര്. അതൊരു കാര്യം. പിന്നെ ശങ്കരാചാര്യർ ഇങ്ങനെ പറഞ്ഞ് ശരിയാണെന്ന് കരുതുന്നവരുമുണ്ട് വലിയൊരു വിഭാഗം. ശങ്കര പരമ്പരയിലെ സന്യാസിമാരെല്ലാം ഈ പറഞ്ഞതാണ് ശരി, അതുകൊണ്ട് ശൂദ്രന് വിദ്യ അധികാരമില്ലെന്ന് ഇന്നും വിശ്വസിക്കുന്നവരാണ്. ഇങ്ങനെ എഴുതിയിരിക്കുമ്പോൾ എന്തുകൊണ്ട് ശങ്കരാചാര്യർ പ്രാമാണികനാണ്, ശങ്കരാചാര്യർ പറഞ്ഞത് എല്ലാം ശരിയാണ്, അതുകൊണ്ട് അങ്ങനെ വിശ്വസിക്കുന്ന ശങ്കര പരമ്പരയിൽ ശങ്കരാചാര്യന്മാരുൾപ്പെടെയുള്ള അനേകം സ്വാമിമാരിന്നുമുണ്ട്. പിന്നെ ഇത് വിശദീകരിക്കാതിരുന്നാൽ ശരിയാകത്തില്ലല്ലോ. ഈ പറഞ്ഞിരിക്കുന്ന അസംബന്ധമാണെന്ന് പറയാതിരുന്നാൽ അത് ശരിയാകത്തില്ല. ഇവിടെ മറിച്ചത് ഇപ്പൊ ശങ്കരാചാര്യ വ്യക്തി, ഇനി നമ്മുടെ സാധാരണ വ്യക്തി വെച്ച് ചിന്തിക്കാം. ശൂദ്രൻ എന്ന് പറയുന്നത് ഇവിടെ ജാതിശൂദ്രൻ തന്നെയാണ്. കാരണം ഇവിടെ ശൂദ്ര ഇതൊന്നും എനിക്ക് വേണ്ട എന്ന് പറഞ്ഞപ്പോ, വാസ്തവത്തിൽ ഇയാൾ ക്ഷത്രിയനായിരുന്നെങ്കിൽ ഉടനെ ജ്ഞാനശൂദ്രി മറുപടി പറഞ്ഞു, അയ്യോ ഞാൻ ശൂദ്രനല്ലേ, ക്ഷത്രിയനാണേ, ഇനി ശൂദ്രൻ എന്നുള്ള പേരിലാണല്ലോ വിദ്യ നിഷേധിക്കുന്നത്. ശൂദ്രന് വിദ്യ അധികാരമില്ലെന്നല്ലേ, അപ്പൊ ശൂദ്രനാണെങ്കിൽ നിഷേധിക്കും. ഇതൊന്നും എനിക്ക് വേണ്ട, നീ ഇതുമായിട്ട് തിരിച്ചു പോകുമെന്ന് പറയുമ്പോ സ്വാഭാവികമായിട്ടും ജ്ഞാനശ്രുതി പറയണം, എന്നെ അങ്ങനെ കൈവിട്ടെടുത്ത് ഞാൻ ക്ഷത്രിയനാണ്. ക്ഷത്രിയനായിരുന്നെങ്കിൽ അത് പറഞ്ഞു, ക്ഷത്രിയനല്ലാത്ത കൊണ്ടാണ് ഒന്നും ഉണ്ടാകെ തിരിച്ചു പോയത്. ഇന്നും അങ്ങനെയാണ്, ശൂദ്രന് വിദ്യ പാടില്ല എന്നും ഈ സമ്പ്രദായത്തിൽപ്പെട്ട ആചാര്യന്മാർ പറയുന്നതാണ്. ശൂദ്രന് വിദ്യ പാടില്ല, സ്ത്രീകൾക്ക് വിദ്യ പാടില്ല എന്ന് പറയും. പക്ഷെ ധാരാളം കാശുള്ള ശൂദ്രന്മാർക്കും സ്ത്രീകൾക്കും എല്ലാം ഇവർ വിദ്യ പറഞ്ഞു കൊടുക്കുകയും ചെയ്യും. ഇന്നും അങ്ങനെ നടക്കുന്നു. കാശുണ്ടോ, ഇത് താത്കാലികമായി മാറ്റിവെക്കും. കാശില്ലാത്തവൻ ആരെങ്കിലും ചെന്നു കഴിഞ്ഞാൽ പറയും ഇതൊന്നും പറഞ്ഞു കൊടുക്കാൻ പാടില്ല. ഇതുകൊണ്ട് ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളത് കൊണ്ട് പറയുകയാണ്, കേട്ട് പറയുന്നതന്നെ. അപ്പൊ പണ്ടും അങ്ങനെ തന്നെയായിരുന്നു. ശുദ്ധനായതുകൊണ്ട് പാടില്ല എന്ന് പറഞ്ഞു. കൂടുതൽ കാശ് കൊടുത്തപ്പോ പറഞ്ഞു കൊടുത്തു, ഇത്രയേ ഉള്ളൂ. ഇവിടെയും അത് തന്നെയാണ് സംഭവിക്കുന്നത്, ഇന്നും അത് തന്നെ സംഭവിക്കുന്നത്. എന്നാലും ഇത് പറയും, അതാണ് ശൂദ്രന് വിദ്യയ്ക്ക് അധികാരമില്ല എന്ന് അന്നും പറഞ്ഞു ഇന്നും പറഞ്ഞു. അല്ലെങ്കിൽ സ്വാഭാവികമായിട്ട് വായിക്കുന്ന ആൾക്കാർക്ക് ഇത് മനസ്സിലാവും, ജ്ഞാനശ്രുതി ശൂദ്രനാണ്. അപ്പൊ അത് ധരിക്കരുത്, അങ്ങനെ ധരിച്ചു പോകരുതെന്ന് കരുതി മനഃപൂർവ്വം ഇങ്ങനെ ഒരു വ്യാഖ്യാന കസരത്ത് നടത്തിയാണ്, ദുർവ്യാഖ്യാനം നടത്തിയാണ്. ഇത് സമർത്ഥിക്കുന്നു. അതിനു വേണ്ടിയിട്ടാണ് ഇത് ചെയ്തത്. ഇതിന് ഇനി അപശൂദ്രാധികരണത്തിൽ അഞ്ച് സൂത്രങ്ങളിലും പറയുന്നത് അവിടെ പറയുന്നുണ്ട്. ശ്രവണാധ്യയനങ്ങളെല്ലാം പ്രതിഷേധിക്കുന്ന അവസാന സൂത്രം, ശ്രവണം അധ്യയനം തുടങ്ങിയ കാര്യങ്ങൾ പ്രതിഷേധിക്കുന്നു. ശുഗസ്യ തദനാദര ശ്രവണ എന്നിങ്ങനെ ആരംഭിക്കുന്നു. പക്ഷെ അവിടെ ഈ അഞ്ച് സൂത്രത്തിനും ശൂദ്ര ശബ്ദം പ്രയോഗിച്ചിട്ടില്ല, അങ്ങനെ ഒരു ശബ്ദം അവിടെ വരുന്നില്ല. അത് ഭാഷ്യകാരം കൂട്ടിച്ചേർത്താണ്. വിദ്യയെ നിഷേധിക്കുന്നുണ്ട്, പക്ഷെ അത് ആർക്കാണെന്നുള്ള കാര്യം സൂത്രത്തിൽ പറയുന്നില്ല. പക്ഷെ ഭാഷ്യകാരനവിടെ അതിനെ ശൂദ്രനായിട്ടാണ് വ്യാഖ്യാനിച്ചത് ഭാഷ്യത്തിൽ. അപ്പൊ സൂത്രകാരൻ എന്താണ് സൂത്രകാരന്റെ താല്പര്യമെന്ന് വ്യക്തമല്ല സൂത്രത്തിൽ. ക്ഷത്രിയ ശബ്ദം വരുന്നു, അതിന് യോഗ്യതയില്ലാത്തവനോ വിദ്യയ്ക്ക് അധികാരമില്ല എന്ന് വേണമെങ്കിൽ അത് വ്യാഖ്യാനിക്കാം. സൂത്രത്തിന്റെ സ്വഭാവം അങ്ങനെയാണ്, എങ്ങനെയും വ്യാഖ്യാനിക്കാം. ഒരേ സൂത്രത്തിൽ തന്നെയാണ് ദ്വൈതവും അദ്വൈതവുമായിട്ട് വ്യാഖ്യാനിച്ചത്. ജഗത്ത് സത്യമാണെന്നും

പറന്നവനും വിദ്യക്ക് അധികാരമില്ലാന്നും ഒരുപാട് അഭ്യാസങ്ങൾ നടത്തി അവിടെ തന്നിട്ട് ഗൗതമ സ്മൃതിയും മനുസ്മൃതിയും ശൂദ്രായ നമതിം ദദ്ധ്യ മനുസ്മൃതിയെ അവിടെ കൊടുക്കരുത്, ശൂദ്രന് ബുദ്ധി കൊടുക്കരുത് എന്നാണ്. ശൂദ്രന് ബുദ്ധി കൊടുത്താൽ എന്താണ്? ബുദ്ധിയില്ലാത്തവന് ബുദ്ധി കൊടുത്തു കഴിഞ്ഞാൽ അവൻ അറിവുണ്ടാവും, പിന്നെ അവനോട് ഇതൊന്നും പറയാൻ പറ്റൂ. ശൂദ്രന് അധികാരമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ സ്വയം സ്വീകരിച്ചിരിക്കുന്ന ശൂദ്രൻ ശൂദ്രനാണ്, അവനതിന് എതിർപ്പൊന്നുമില്ല. കാരണം ഇതിങ്ങനെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞു എന്റെ മനസ്സിൽ അപകർഷതാബോധം. ശൂദ്രൻ എന്ന് പറഞ്ഞാൽ യോഗ്യനല്ലാത്തവനാണ് എന്നുള്ളൊരു അപകർഷതാബോധം ഉള്ളി വന്നിട്ട് അവൻ അതും കൊണ്ട് നടക്കുകയാണ്. അപകർഷതാബോധം മാറും അവന് ബുദ്ധി കൊടുത്തു കഴിഞ്ഞാൽ. അതുകൊണ്ട് മനസ്സിനെ പറഞ്ഞിരിക്കുകയാണ് ശൂദ്രായ മതിന്ദ്യ, ശൂദ്രന് ബുദ്ധി കൊടുക്കരുത്, അപകടകാരിയാണ് അവൻ, പിന്നെ ചൂഷണം ചെയ്യാൻ പറ്റത്തില്ല, അവൻ ചോദ്യം ചെയ്യും, ഈ അനാചാരങ്ങളൊക്കെ അവൻ ചോദ്യം ചെയ്യുന്നുണ്ട് അവന് ബുദ്ധി. അതുകൊണ്ടാണ് അവനെ പറഞ്ഞത്. ഭാഷകാരം പറയും ഒരു സ്മൃതിയും ഉദ്ധരിക്കാതെ തന്നെ അവിടെ പറയുന്നുണ്ട് എന്താണോ, ശൂദ്രൻ വേദം ചൊല്ലിക്കഴിഞ്ഞാൽ അവന്റെ നാക്കിനെ ഛേദിക്കണം, നാക്കിനെ ഛേദിച്ചാലും പോലെ അവന്റെ ശരീരത്തിന് രണ്ടോ മൂന്നോ നാലോ കഷണമാക്കിയാലും നല്ലതാണ് ശരീരഛേദനം. അതും ഭാഷ്യകാരൻ തന്നെ അവിടെ പറയുന്നു. ശൂദ്രാധികരണത്തിൽ അവസാന സൂത്രത്തിന്റെ ഭാഷ ഇതും പറയുന്നു. അത്രയും ഒരു കാരണവശാൽ ശൂദ്രന് അതിന് ശൂദ്രേന പാതകം കിഞ്ചിത് നച്ച സംസ്കാരം അർഹതി തുടങ്ങിയ മനുസ്മൃതി വചനങ്ങളെയും അതിനും യാഥാസ്ഥികമായ ഗൗതമ സ്മൃതിയല്ല അവിടെ കൊണ്ടുവന്നിട്ടാണ് ഇത് സമർത്ഥിക്കുന്നത്. അപ്പൊ ഇത് മനഃപൂർവ്വമല്ല, അറിയാതെ പറ്റിപ്പോയതാണ് എന്നൊരു തരത്തിലും കരുതാൻ നിവൃത്തിയില്ല. ഈ വരുന്ന ഭാഷ്യങ്ങൾ മുഴുവൻ അങ്ങനെ ചിലർ പറയുന്നുണ്ട്. കാരണം അദ്വൈതാചാര്യനായ ശങ്കരാചാര്യരോടുള്ള ഭക്തിയും ബഹുമാനവും എല്ലാം കൊണ്ട് ഇങ്ങനൊരു കാര്യത്തിൽ ശങ്കരാചാര്യർ അങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഭക്തിയും ബഹുമാനവും എല്ലാം പോകുമല്ലോ എന്ന് കരുതിയിട്ട് അതും പറയുന്ന ശൂദ്രന്മാരാണ് ഈ അപകർഷതാബോധമുള്ള ശൂദ്രന്മാർ. അവർ പറയുന്നുണ്ടോ ഇത് ശങ്കരാചാര്യനൊന്നും എഴുതിയല്ല, വേറെ ആരും എഴുതിയതാണ് എന്ന് പറയുന്നുണ്ട്. എന്തായാലും ഇത് ഇതിന്റെ ഇടയ്ക്ക് ഈ ശൂദ്രന്മാർക്കൊന്നും ഇത് എഴുതി ചേർക്കാൻ പറ്റത്തില്ല. ഒരു കാരണവശാൽ ശങ്കരാചാര്യന്മാരിൽ കുറഞ്ഞ ഒരാളിന് എന്തായാലും ഇതിന്റെ അകത്ത് കൈവയ്ക്കാൻ ഒക്കത്തില്ല, അത് ഉറപ്പാണ്. കാരണം ഇത് ശൂദ്രന്റെ കൈ വന്നിട്ടധികം കാലമൊന്നും ആയിട്ടില്ല. വളരെ കാലം ഇത് ശങ്കരാചാര്യന്മാരുടെ കൈ തന്നെയായിരുന്നു. ഇത് എഴുതി ചേർത്തു എന്ന് പറയുകയാണെങ്കിലും അത് ശങ്കരാചാര്യാണ് എഴുതി ചേർത്ത്, അല്ല മറ്റാരുമല്ല ഇത് എഴുതി ചേർത്തത്. ആ എഴുതി ചേർത്ത ശങ്കരാചാര്യരുടെ പരമ്പരയാണ് ഇന്ന് നിലനിൽക്കുന്നത്. ശങ്കര പരമ്പര എന്ന് പറയുന്നത് ഇത് എഴുതി ചേർത്ത ശങ്കരാചാര്യരുടെ പരമ്പര. ആ ശങ്കരാചാര്യരാണ് മനഃപൂർവ്വം എഴുതി ചേർത്തതെന്നാണ് നമ്മൾ പറയുന്നത്. അപ്പൊ ഇതെഴുതിയ ശങ്കരാചാര്യരോട് ഒരു ബഹുമാനം തോന്നേണ്ട കാര്യമില്ല, കൃത്രിമ ബുദ്ധിയാണ്. പിന്നെ ആരാണോ അദ്വൈതം ഉപദേശിച്ചത് ആ ശങ്കരാചാര്യരെ ബഹുമാനിച്ചേ പറ്റൂ, അത് ആർക്കായാലും ബഹുമാനിക്കാതിരിക്കാൻ കഴിയത്തില്ല. രണ്ടും രണ്ട് കാര്യമാണ്. ഇതെഴുതിയ ആളിനെ എന്തായാലും, കാരണം കൃത്രിമ ബുദ്ധിയാണ്, മനഃപൂർവ്വമാണ് ഈ ചെയ്തിരിക്കുന്നത്. ഇനി ഇതിനും വളരെ തമാശയുള്ള ഒരു ഭാഗം അടുത്ത് കാണിച്ചു തരാം. ഒരു തരത്തിലും ബുദ്ധിക്ക് നിരക്കാത്ത രീതിയിൽ ഈ അപശൂദ്രാധികരണത്തെ സമർത്ഥിക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ച വേറൊരു ബുദ്ധി, അതൊരിക്കലും അംഗീകരിക്കാൻ സാധ്യമായ കാര്യമില്ല. പക്ഷേ ആ പരമ്പരയിൽ നിന്നും ഇത് സ്വീകരിച്ചിരിക്കുന്നു.

0: എന്നൊരു പരമ്പരയിൽ യാഥാസ്ഥിതികമായ ആചാര്യന്മാര് ഇന്നും ഇതിനെ ശങ്കരാചാര്യ എഴുതിയതായിട്ട് ഇതിനെ സ്വീകരിച്ചിരിക്കുന്നു. ഇത് അക്ഷരം പാലിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾക്കത് ചർച്ച ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ വളരെ ഇതായിട്ട് ശൂദ്രനെന്ന് പറഞ്ഞാൽ ദുഃഖമുള്ളവനെന്നാണ് ശങ്കരാചാര്യര് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ശങ്കരാചാര്യര് ശൂദ്രനെന്ന് പറയുന്നത് ഗുണകർമ്മങ്ങൾക്കനുസരിച്ചാണ്, ജാതിക്കനുസരിച്ചല്ല എന്നെല്ലാം പറയുന്നവരുണ്ട്. പമ്പരവട്ടികൾ അവിടെ മനസ്സിലാക്കേണ്ടത് ഇവിടെ നേരിട്ട് മനസ്സിലാക്കുക എന്താണ്. ശങ്കരാചാര്യതായതിന് ദുഃഖമുള്ളവനാണെന്ന് ശൂദ്രൻ എന്ന് പറഞ്ഞത് ശൂദ്രനെ സഹായിക്കാൻ വേണ്ടിയല്ല, ശൂദ്രന് വേദ അധികാരം ഇല്ലെന്ന് സമർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ് ശൂദ്ര ശബ്ദത്തിന് അങ്ങനെ ഒരർത്ഥം പറഞ്ഞത്. എന്നിട്ട് അതേ ശങ്കരാചാര്യരെ തന്നെ രൂഢാർത്ഥം എടുത്ത് ശൂദ്രൻ എന്ന് പറഞ്ഞാൽ ജാതി പറഞ്ഞവനെന്ന് പറഞ്ഞിട്ട് രണ്ടർത്ഥവും സ്വീകരിച്ചിട്ടും ചെയ്തിരിക്കുന്ന എന്താണ്, ശൂദ്രന് വേദാധികാരം ഇല്ലെന്ന് സമർത്ഥിക്കാം. ഇത്രയും അഭ്യാസം ചെയ്ത് ഇത് സമർത്ഥിക്കുന്നതെന്ന് തന്നെ മനസ്സിലാക്കാം ശൂദ്രന് വേദാധികാരം ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ ഇത്രയും വലിയൊരു പൂർവപക്ഷത്തിന്റെ ആവശ്യമില്ല, ഇങ്ങനെ ഒരു അധികരണത്തിന്റെ ആവശ്യമില്ല. ശൂദ്രന്മാർക്കൊന്ന് സ്വാഭാവികമായിട്ടും ഉണ്ടായിരുന്നു, പക്ഷെ അത് ഇല്ലാതെ ആക്കി തീർക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഇത്രയും വലിയൊരു ഭാഷ്യം, ഇത്രയും അഭ്യാസങ്ങൾ എല്ലാം ചെയ്തത് എന്ന് മനസ്സിലാക്കുന്നു. അതുകൊണ്ട് അതങ്ങനെ അല്ല എന്ന് വിശ്വസിക്കാൻ ശ്രമിക്കുന്ന എന്താണോ ഈ അപകർഷതാബോധം ഉള്ളതുകൊണ്ടാണ്. ഇതിങ്ങനെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് ശൂദ്രന്മാരുടെ മനസ്സിലൊരു അപകർഷതാബോധമാണ്, താൻ ഇതിനൊന്നും പറ്റിയവനല്ല എന്ന്. എന്നാൽ ആഗ്രഹമുണ്ട്, സർവജീവസാധാരണമാണ് ആത്മജ്ഞാനത്തിന്റെ ആഗ്രഹം. ആഗ്രഹമുള്ളതുകൊണ്ട് അതിനുവേണ്ടി ശ്രമിക്കും. അപ്പോഴെല്ലാം മനസ്സിൽ ഈ കൊത്തുപൊരി ശങ്കരാചാര്യർ പറഞ്ഞിരിക്കുകയാണ് നിനക്കതിന് അധികാരമില്ല. അപ്പൊ സമാധാനിക്കോ, ശങ്കരാചാര്യർ അങ്ങനെ പറഞ്ഞിട്ടില്ല, വെറുതെ തോന്നുന്നതാണ്, സ്വപ്നം കണ്ടതാണ്, ഇങ്ങനെയെല്ലാം പറഞ്ഞ് ഇതിന്റെയൊക്കെ പിന്നിൽ എന്താണ്, ഈ ശൂദ്രൻ എന്നുള്ള അപകർഷതാബോധം ഉള്ളിയിരിക്കുന്നുണ്ട്. ശ്രുതിയെ സംബന്ധിച്ച് അങ്ങനെ ഇല്ല. ശ്രുതിയിൽ ചില സ്ഥലങ്ങളിൽ അത് വരുന്നുണ്ട്, ഇല്ലാതെയില്ല. ചില ഭാഗങ്ങളിൽ ഇത്തരം കാര്യങ്ങളെ സമർത്ഥിക്കുന്ന ഭാഗങ്ങളും വരുന്നുണ്ട്. അതെല്ലാം പിൽക്കാലത്ത് കൂട്ടിച്ചേർത്തതാണ്. ദയാനന്ദ സരസ്വതി പോലെയുള്ള ആൾക്കാരൊക്കെ ശ്രുതിയെ അങ്ങനെയുള്ള ഭാഗങ്ങളെ തള്ളിക്കളഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ എഴുതി ചേർത്താണ്. അള്ളോ ഉപനിഷത്ത് വരെ ഉണ്ട്, ശ്രുതിയുടെ ഭാഗമാണെന്ന് പറഞ്ഞ്. അതുകൊണ്ട് ഉപനിഷത്തുകളുടെ കൂട്ടത്തിൽ വരുന്നതാണ് അള്ളാ ഉപനിഷത്ത്. അള്ളാ അല്ലല്ലാ യാ ഇലാഹി ഇല്ലല്ലാ എന്നാണ് അത് പറയുന്നത്. അതും വേദത്തിലുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും ഋഷി പറഞ്ഞാണെന്ന് സ്വീകരിക്കൂ, ഇല്ലല്ലോ. അപ്പൊ അത് അതിനെ നിരാകരിക്കുന്നുണ്ട്. അതൊന്നും വേദത്തിൽ ചരിത്രപരമായും മറ്റും പരിശോധിക്കുമ്പോഴും അതൊക്കെ പിൽക്കാലത്ത് കൂട്ടിച്ചേർത്താണെന്ന് കാണാം. മൂലവേദങ്ങളിൽ അതൊന്നും ഇല്ല. അതുവരാം. പക്ഷെ അതുപോലെ ഇതും കൂട്ടിച്ചേർത്തതായിക്കൂടെ ഈ ഭാഷകളല്ല, കാരണം ഇതില്ലാത്ത ഭാഷയില്ല. അതാണ്. അതുമാത്രമല്ല, മറ്റത് ഋഷി പരമ്പരയിൽ തന്നെ അതിനെ നിഷേധിക്കുന്നു. ആ പരമ്പരയിൽ തന്നെ, വൈദിക പരമ്പരയിൽ തന്നെ നിഷേധിക്കുന്നു ഇത് കൂട്ടിച്ചേർത്താണ്. പക്ഷെ ഇത് ഈ പരമ്പരയും നിഷേധിക്കുന്നില്ല. ഇത് ശങ്കരാചാര്യർ എഴുതി അല്ല എന്ന് പറയുന്ന ശൂദ്രന്മാരാണ്, ശങ്കര പരമ്പരയിലല്ല. ആരും പറയുന്നില്ല ഇത് ശങ്കരാചാര്യല്ല. അതുകൊണ്ട് ഈ പരമ്പര ഇതിനെ സ്വീകരിച്ചിരിക്കുന്നതുകൊണ്ടും ഇത് അക്ഷരം പ്രതി ഇന്ന് പാലിക്കുന്നതുകൊണ്ടും ആ പരമ്പര ഗ്രന്ഥരൂപത്തിലാണെങ്കിലും ശങ്കര പരമ്പരയ്ക്ക് മുടക്കം വന്നിട്ടില്ല. ആ ഗ്രന്ഥങ്ങളൊക്കെ അതേപടി ഇന്നും തുടർന്നു വരികയാണ്. അത് ഇടയ്ക്ക് മറഞ്ഞുപോയൊരു കാലമില്ല, അത്രയും കാലപ്പഴക്കം അതിനില്ല. ആ പരമ്പരയിൽ നിന്ന് സ്വീകരിച്ചിരിക്കുന്നു. അത് പലരുടെയും ഉള്ളിൽ ഇപ്പോ ഉണ്ട്, ഇന്നത്തെ കാലത്തുണ്ട്. ഇത് അനാവശ്യമാണ്. ശങ്കരാചാര്യ എന്റെ ശിഷ്യൻ ശങ്കരാചാര്യനോട് ഞാൻ ചോദിച്ചിരുന്നു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, നമുക്ക് നിഷേധിക്കാൻ വയ്യ, പക്ഷേ ആചാര്യൻ ഇത് എഴുതാതിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോവുകയാണ്, എഴുതാതിരുന്നിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോവുകയാണ്, എങ്കിലെത്ര ശ്രേഷ്ഠമായിരുന്നെ എന്ന് ഉള്ളു തുറന്ന് ഒരു ആളെന്നോട് സംസാരിച്ചിട്ടുണ്ട്. ശങ്കരാചാര്യന്റെ ശിഷ്യൻ ശങ്കരാചാര്യ, എവിടെയെങ്കിലും അത് കിട്ടുമോ അങ്ങനെ എഴുതാതിരുന്നോന്നും അത് വഴിയില്ല, ഞങ്ങളുടെ കയ്യിലുള്ളതിലെല്ലാം ഇതുണ്ട്. ഈ കാലത്തിന് നിരക്കാത്ത ഒരു കാര്യമാണ്, പക്ഷെ അന്ന് അതങ്ങനെ ചെയ്തു വെച്ചു. അന്ന് നിലവിലുണ്ടായിരുന്ന അധികാരത്തെ നിഷേധിച്ചു, അതാ ചെയ്തു. അതിനു വേണ്ടിയിട്ടാണ് ഇത്രയും അഭ്യാസം ചെയ്യുന്നത്. ഇത് ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ചട്ടമ്പി സ്വാമിയുടെ വേദാധികാര നിരൂപണം വായിച്ചു, എല്ലാവരും അത് വായിച്ചിരിക്കും. അവിടെ ജ്ഞാനശ്രുതി ഉപാഖ്യാനത്തെ തന്നെ എടുത്തുകൊണ്ട് ശങ്കരാചാര്യരെ വളരെ നിശിതമായി വിമർശിക്കുന്നുണ്ട്. ഇത് കൃത്രിമമായ വ്യാഖ്യാനമാണ്, ഇത് മനഃപൂർവ്വം ചെയ്തതാണ്, ഇത് സൂത്രകാരനും ഭാഷകാരനും ഒരുപോലെ കുറ്റക്കാരനാണ്. എന്നിട്ട് ഇവിടെ എന്തെല്ലാം യുക്തികൾ പറഞ്ഞിട്ടുണ്ടോ, ക്ഷത്രിയനാണെന്ന് സമർത്ഥിക്കുന്നതിനുള്ള അതിനെല്ലാം എതിരായ യുക്തികളുകൊണ്ട് അതിനെയൊക്കെ നിഷേധിച്ചിട്ടുണ്ട്. ഇങ്ങനെ ചെയ്തവർ ഇവര് കശാപ്പുകാരോട് മാത്രമേ ഉപമിക്കാൻ പറ്റൂ, എന്തായാലും ഇവര് ശൂദ്രൻ ഉണ്ണാൻ പാടില്ല എന്ന് വിധിച്ചില്ലല്ലോ, അത് മഹാഭാഗ്യം എന്ന് പറഞ്ഞാണ് അത് അവസാനിപ്പിക്കുന്നത്. അതുകൂടെ പറഞ്ഞിരുന്നെങ്കിൽ എന്തായാലും ഇതിന്റെ സ്ഥിതി, ശൂദ്രന്മാരെല്ലാം ഉണ്ണാതെ മരിച്ച എന്നാണ് പറയുന്നത്. ഞാനിത് പറയുന്നത് ആ ബലത്തിൽ കൂടെയാണ്, ഇത് ഞാൻ ആദ്യം പറഞ്ഞ ആളൊന്നുമില്ല, അങ്ങനെ ഞങ്ങൾ തിരിക്കരുത്. സ്വാമി വന്നിരുന്നു ശങ്കരാചാര്യന്റെ ഭാഷ്യം പഠിപ്പിക്കുകയും ശങ്കരാചാര്യ കുറ്റം പറയുകയും ചെയ്യുന്നു എന്ന് കരുതരുത്. വിവരമുള്ള ആചാര്യന്മാർ പറഞ്ഞതിനെ ഞാൻ ഏറ്റുപറയുന്നു എന്നേ, ഞാനിത് പുതുതായി അവതരിപ്പിച്ചിരുന്നു. തിരുനാരായണ ഗുരു ചട്ടമ്പി സ്വാമിയല്ല, ഗുരു പറഞ്ഞിട്ടുണ്ട് ജാതിയെ സമർത്ഥിക്കുന്നതിന് ശങ്കരൻ ബുദ്ധി കൊണ്ട് പറഞ്ഞിട്ടുണ്ടെന്ന്. അത് ഈ സന്ദർഭങ്ങളിലാണ് ബുദ്ധി കൊണ്ട് പറക്കുന്നത്. അത് ശൂദ്രന്മാർക്ക് മനസ്സിലാകത്തില്ല, ബുദ്ധിയുള്ളവർക്കേ മനസ്സിലാവും. ബുദ്ധി കൊണ്ട് പറക്കുന്നത് അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ബുദ്ധി കൊണ്ട് ജാതിയെ സമർത്ഥിക്കുന്നതിന് ശങ്കരൻ പുഴുക്കുത്തനെ പോലും വ്യാഖ്യാനിക്കും എന്നാണ്. എന്നുവെച്ചാൽ അപപാഠങ്ങളുണ്ടെങ്കിൽ അതിനും വ്യാഖ്യാനിക്കും പറഞ്ഞിട്ടുണ്ട്. ചാർവാക ഗുരുവാണ് ബൃഹസ്പതി. ബൃഹസ്പതി പറഞ്ഞിട്ടുണ്ട് എന്നാണ്, ത്രയോ വേദസ്തി കർത്താരഹ ധൂർത്ത ഭാണ്ഡ നിശാചരാഹ. ഈ മൂന്ന് വേദങ്ങളെയും ഉണ്ടാക്കിയത്, മൂന്ന് വേദമാണ് പ്രധാനമായിട്ട്. അതുണ്ടാക്കിയവരെന്താണോ, ധൂർത്തന്മാരാണ്, രാക്ഷസന്മാരാണ്, വഞ്ചകന്മാരാണെന്ന് പറഞ്ഞു. ഇതിനെക്കുറിച്ച് ചട്ടമ്പി സ്വാമി വേദാധികാര നിരൂപണത്തിൽ പറയുന്നത് ഇങ്ങനെ പറഞ്ഞതിന് ദോഷമൊന്നുമില്ല, കാരണം ഇങ്ങനെയുള്ള ഭാഗങ്ങൾ ഉദ്ദേശിച്ച് അത് പറഞ്ഞിരിക്കുന്നത്. ഈ വേദത്തിൽ ഇങ്ങനെ ചില ഭാഗങ്ങൾ വന്നല്ലോ, അവരുദ്ദേശിച്ച് അങ്ങനെ പറയുന്നതിൽ യാതൊരു ദോഷമില്ല. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യം, ബൃഹസ്പതി കുറ്റം പറയണ്ട എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവരെല്ലാം ഒരു ഗുണമെന്ന് വെച്ചാൽ അവർക്കെല്ലാം ആർജവമുള്ളവരായിരുന്നു. ആർജവം എന്ന് പറയുന്നത് ബുദ്ധിയുടെ ഒരു വലിയ ഗുണമാണ്, ശരിയെന്ന് തോന്നുന്നതിനെ നേരെ പ്രകാശിപ്പിക്കുക. അത് ആ ഒരു ഗുണമുള്ളത് കൊണ്ടാണ് അവർക്ക് ഇതിനെയൊക്കെ വിമർശിക്കുന്നതിനുള്ള ധൈര്യമുണ്ടായത്. ഇതിലെ തെറ്റിന്നതാണെന്ന് വ്യക്തമായിട്ട് പറയുന്നതിനുള്ള ധൈര്യമുണ്ടായത്. തൽക്കാലത്ത് നിന്ന് പല ആചാര്യങ്ങൾ അങ്ങനെയുണ്ട്. ശങ്കരാചാര്യന്മാരെല്ലാം ഇന്നും ഇതിൽ മുറുകെ പിടിക്കുന്നുണ്ടെങ്കിലും ശങ്കർ പരമ്പരയിൽ വന്ന പല ആധുനികന്മാരായ ആചാര്യന്മാരും ഇതിനെ ചോദ്യം ചെയ്തിട്ടുണ്ട്. ഇത് ശരിയല്ല, സംബന്ധമാണ് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇത് അങ്ങനെ ഉപേക്ഷിക്കാൻ പറ്റിയൊരു കാര്യമില്ല. ഇത്രയും പറയാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വലിയ അദ്വൈതമൊന്നും ഇല്ലെങ്കിലും ഞാനിത് വിശദീകരിക്കാൻ തയ്യാറായത്. ഇവിടെ ക്ഷത്രിയനായ ജ്ഞാനശ്രുതി കൊണ്ടുവന്ന ധനം പോരാത്തതുകൊണ്ട് ദേവിക്കൻ വീണ്ടും ധനം ഭിക്കുന്റെ മനസ്സിലുണ്ട്. വീണ്ടും ധനം വേണമെന്ന്, അതുകൊണ്ട് വിദ്യ ഉപദേശിച്ചില്ല, തിരിച്ചുപോയി വീണ്ടും കൊണ്ടുവന്നു എന്നാണ്. അടുത്ത മന്ത്രത്തിൽ പറയുന്നു, തം അഭിവാദ രൈക്വ ഇദം സഹസ്രം ഗവാം അയം നിഷ്കോ അയം അശ്വതരീരഥ ഇയം ജായ അയം ഗ്രാമോ യസ്മിൻ ആസ്തേ അന്വേവ മാ ഭഗവ സാധീതി. ഗവാം സഹസ്രം, ഉടനെ തന്നെ ജ്ഞാനശ്രീ തിരിച്ചുപോയി, കൊണ്ടുവന്നുകൊണ്ടൊന്നും കാര്യം നടക്കത്തില്ല, അതുകൊണ്ട് പോയി ഗവാം സഹസ്രം 1000 പശുക്കളെ കൊണ്ടുവന്നു. അയം നിഷ്കു, കുറച്ചുകൂടി നല്ല മാലയുമായിട്ട് വന്നു, തൂക്കമുള്ള മാല. അശ്വതരീരഥം, നല്ല രഥങ്ങളുമായിട്ട് വന്നു. കൂടാതെ ഒരു പുതിയ സമ്മാനം കൊണ്ടുവന്നു. എന്താണ് ഇയം ജായ? അർത്ഥം മമ ദുഹിത, അതായത് എന്റെ മകളെ കൂടെ കൊണ്ടുവന്നു. അത് ചോദിക്കും, എന്താ സ്വന്തം മകളെ കൊണ്ടു കൊടുത്തത്? അതൊക്കെ അന്നത്തെ ആചാരങ്ങളും വിശ്വാസങ്ങളും ഒക്കെ അതുകൊണ്ടാണ്. ഇന്നത്തെ രീതി ചിന്തിച്ചതിന് മഹാസംബന്ധമാണ്. കാരണം അയാൾക്ക് ചൊറിയാണെന്നാ പറഞ്ഞത്. ഏതെങ്കിലും ഒരാൾ സ്വന്തം മകളെ കൊണ്ടുവന്ന് ചൊറി പിടിച്ച ഒരാളിന് കൊടുക്കും? കൊടുക്കത്തില്ല. പക്ഷെ അന്നതല്ല കൃഷി, കൃഷിയെ ആദരിച്ചിരുന്നു. അപ്പൊ കൃഷിയെ എങ്ങനെ സന്തോഷിപ്പിക്കാം? അതുകൊണ്ട് പറയുന്നു, ഭാര്യയാക്കുന്നതിന് വേണ്ടി സ്വന്തം മകളെ കൊണ്ട് കൊടുത്തു. ഇന്നത്തെ നീതിബോധം അനുസരിച്ച് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ജ്ഞാനശ്രീയെ അറസ്റ്റ് ചെയ്ത് ജയിലിലെടുക്കും. അതല്ല അന്നത്തെ നീതി, അതായിരുന്നില്ല. അനിത അയം ജഗ്രാമോ യസ്മിൻ നാസ്തി തിഷ്ടസി സജത്വദർഥേ മയാ കൽപ്പിത. പറയുന്നു, ഇതാ ഈ നീ ഇരിക്കുന്ന ഗ്രാമം, അത് നിനക്ക് വേണ്ടി ഞാൻ തന്നിരിക്കുകയാണ്. പ്രഭുവായിരുന്നല്ലോ ജ്ഞാനശ്രുതി. അപ്പൊ അതിന് രാജാവാകണ്ടേ? ശൂദ്ര രാജാവിനും ആകാം. പണ്ട് നിഷാദ് രാജാവ്, ശൂദ്ര രാജാവ്, എല്ലാ വർഗത്തിനും രാജാക്കന്മാരുണ്ടായിരുന്നു. അവർക്ക് സ്വത്വം ഉണ്ടായിരുന്നു. ക്ഷത്രിയൻ മാത്രമേ രാജാവ് എന്നുള്ള ഇല്ലായിരുന്നു പണ്ട്.
1: Om Namah Shivaya. You're listening to Shaivam.org Radios. 24/7 spiritual channels from Shaivam.org. Om Namah Shivaya.
2: Dear listeners of Shaivam.org, the following is Shukla Yajur Vedam, Karma Shaka, Adhyayam 7.
3: അഥ സപ്തമോധ്യായഃ.
4: ഓം വാച

0: അസ്ഥൂലം ഇതി ഇത്യാദി നിഷേധ അനുപത്തേ വർണേഷു ശങ്ക ഇവ നാസ്തി ഇതി വാച്യം.
1: അഗൈൻ യു ഷുഡ് നോട്ട് സേ അഗൈൻ ദിസ് കൈൻഡ് ഓഫ്. Do you have you ever heard the varna to be big, the varna to be small, atom sized? No one has this kind of ideas in varnas characters. Big, small, you write a big and small, but they are same varnas. So this kind of doubt does not arise. So it cannot be your varna. Don't say this, because nahi avashyam prapti purvaka eva pratishedo bhavanti apratesu api nitya anuvadananam vadarshanat. It need not be, it is not necessary that nisheda is always, if I negate something, it should be existing there. It's not necessary. It should nahi avashyam prapti purvaka eva pratishedha bhavanti. That is the key rule. It is not that it's not a thumb rule to say that only that which exists should be negated. It's not that. Why? How?
0: അപ്രാപ്തേഷു അപ്പി നിത്യ അനുവാദാനാം ദർശനാത്.
1: ദോ ഇറ്റ് ഇസ് നോട്ട് പോസിബിൾ, യു ഇൻ ദി വേൾഡ് വി സീ, ഡോണ്ട് ഡു ദാറ്റ്. യു ഹാവ് ടു ഡു ഇറ്റ് ലൈക് ദിസ്, ഡോണ്ട് ഷുഡ് നോട്ട് ഡു ലൈക് ദാറ്റ്. ഇറ്റ് കനോട്ട് ബി ഡൺ ലൈക് ദാറ്റ്, ബട്ട് സ്റ്റിൽ ഇറ്റ് ഇസ് സെഡ് യു ഷുഡ് നോട്ട് ബി ഡൺ ലൈക് ദാറ്റ്. യഥാ ഹൗ ഹൗ ഇൻ ദി ശ്രുതി ഇറ്റ് ഇസ് സെഡ് ന അന്തരിക്ഷേ ന ദവീതി അഗ്നിചയന നിഷേധ അനുവാദാത്. ഇൻ ദി അഗ്നിചയന ഇറ്റ് ഇസ് സെഡ് ന അന്തരിക്ഷേ ചേതവ്യം ന ദിവി. The Agni should not be done in the space. How can you do fire? It should be magical fire. So this kind of it is not possible, but still the Shruti says. So it is just to prove that there is no need that of whatever you negate should exist.
0: Tasmat yat kinchit etat.
1: Therefore it's this also the same way. It need not be negated like that. Whatever is said is right, proper. There is no doubt about it. Om Purnamadah Purnamidam Purnat Purnamadachyate Purnasya Purnamadaya Purnameva Vashishyate. Om Shanti Shanti Shanti.
2: Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Divine Discourse. In this, you are about to listen Highlights of Upanishads. The title is Prashna Upanishads, presented by Swami Jyotirmayananda. Thank you. Om Namah Shivaya.
3: From the ashram of our revered Guru Pujya Atman, Sri Swami Jyotirmayananda in Miami, Florida. Swamiji continues with the lecture series on highlights of the Upanishads. He is presently handling Prashna Upanishad, lecture number 10. And now, our revered Guru, Pujya Atman, Sri Swami Jyotirmayananda.
4: Om Bhadram Karanebhi Shinuyama Deva Bhadram Pashyemakshabir Yajatra Stirai Rangais Tushtu Agam Sastanubhi Vyashema Devahitam Yadayuhu സ്വസ്തി ന ഇന്ദ്രോ വൃദ്ധശ്രവ സ്വസ്തി ന പൂഷാ വിശ്വവേദ സ്വസ്തി നസ്താർക്ഷോ അരിഷ്ടനേമി സ്വസ്തി നോ ബൃഹസ്പതിർദധാതു. ഓം ശാന്തി ശാന്തി ശാന്തി. ഇസ് ദി പീസ് ചാന്റ് ഓഫ് ദി പ്രശ്നോപനിഷത്. ഓ ഗോഡ്സ്, ഫസ്റ്റ് ടു നോ ദാറ്റ് ഗോഡ് ഈസ് ഓൺലി വൺ. വെൻ വി സേ ഓ ഗോഡ്സ്, ഇറ്റ് മീൻസ് ഓൾ ദി ഡിഫറെന്റ് ആസ്പെക്ട്സ്, Rama, Shiva, Krishna, all different aspects. Aspects are attributes. So God with different aspects. We who invoke God, may we hear what is auspicious with our ears. If you don't hear what is auspicious, your ears pass by in boredom. Two uses of the ear. May we see what is auspicious with our eyes. May we offer our praise with our bodies, strong of limbs, and thus enjoy life for pleasing God. May Indra, with all pervasive fame, bestow on us auspiciousness. May Pusha, the knower of the universe, nourisher and sustainer of all, bring auspiciousness. May Garuda of swift motion, who is like a discus to destroy all troubles,

അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല കയ്യിനിർ കനി ഉൻ മെയ്രസം കൊണ്ട് ഉവകൈ വെറിക്കൊള അരുൾ അരുണാചലം.

ദക്ഷിണാഗമയേതാദേവതാദ്യാവൃശ്ചേ ദേവമേതാ ദേവതാദ്യാവൃശ്ചേ ദേവേതാ ദേവതാദ്യാവൃശ്ചേ ദേവേതാ ദേവതാദ്യാവൃശ്ചേ ദേവേതാ ദേവതാദ്യാവൃശ്ചേ ദേവേതാ ദേവതാദ്യാവൃശ്ചേ ദേവേതാ ദേവതാദ്യാവൃശ്ചേ ദേവേതാ ദേവതാദ്യാവൃശ്ചേ ദേവേതാ ദേവതാദ്യാവൃശ്ചേ ദേവേതാ ദേവതാദ്യാവൃശ്ചേ ദേവേതാ ദേവതാദ്യാവൃശ്ചേ ദേവേതാ ദേവതാദ്യാവൃശ്ചേ ദേവേതാ ദേവതാദ്യാവ

ബ്രഹ്മവാദിനോപദന്ത്യപ്രയാജവദനമോയാജം പ്രാജലീയൻ കാര്യമനോയാജവദപ്രയാജമുദയലീ

ശൂനാഗോ ലോകോ ലോകേ നൈവാസ്മേ പശോ നവരുന്ധേ പശുമാനേ പ്രത്യപാവന്തേ.

0: షష్టాధ్యాయం కనుమకుంట ఈయన సృదన్ సృదన్ భవతి అమతం మతం విజ్ఞాతం విజ్ఞాతమిది కథం భగవత్ ఆదేశో భవతి. తమ ఆదేశం సృష్టి ఏన ఆదేశం సృదైన అశ్రుదమీ అన్నిశ్రుతం భవతి అమతం మతం తర్కిదం తర్కిదం భవతి అవిజ్ఞాతం విజ్ఞాతం అనిశ్చితం నిశ్చితం భవతి సర్వాన్ని వేదాన్ని అధీత్య సర్వం చ అన్యద్వేద్యం అధిగమ్యాపి అకృతార్థైవ భవతి యావత్ ఆత్మతత్వం న జానాతి. അതാണ് ഈ പറയുന്നതിന്റെ താല്പര്യം. സർവാനുഭവ വേദാൻ അതീത്യ വേദം എന്ന് അധ്യയനം ചെയ്തു സർവം ജന്യവേദ്യം വേദത്തിലൂടെ വേദ്യമായിരിക്കുന്ന അറിയേണ്ട കാര്യങ്ങൾ എന്നാ അറിഞ്ഞു. അറിഞ്ഞാലും അകൃതാർത്ഥ ഏവ ഭവതി, ഒരു അകൃതാർത്ഥൻ തന്നെ ആയിരിക്കും. കൃതാർത്ഥൻ കൃതം അർത്ഥം ഏന, ഏതൊരുവനാണോ പുരുഷാർത്ഥത്തെയൊക്കെ നേടിയത്, അർത്ഥം പുരുഷാർത്ഥം പ്രയോജനം, അത് കൃതാർത്ഥൻ. അത് നേടാൻ കഴിയാത്ത അകൃതാർത്ഥൻ പരമപുരുഷാർത്ഥത്തെ നേടാൻ കഴിയുന്നില്ല. വേദം അധ്യയനം ചെയ്താലും വേദത്തിന്റെ വിഷയങ്ങളെല്ലാം അറിഞ്ഞാലും പുരുഷാർത്ഥം എങ്ങനെയാണ് നേടുന്നത്? യാവത് ആത്മതത്വം എന്ന് ഞാൻ ആത്മതത്വത്തെ അറിയാതിരിക്കുന്നത് വരെ ആത്മതത്വജ്ഞാനം. അപ്പൊ ഇവിടെ ശ്രുതി പറയാൻ താല്പര്യപ്പെടുന്ന എന്താണോ ആത്മതത്വത്തെ കുറിച്ചുള്ള ബോധം. എന്നാശ്രിതം ശ്രുതം ഭവതി അമതം മതം അവിജ്ഞാതം വിജ്ഞാതം. വേദത്തിന് ഇത് തന്നെ പറയും, ഏതിനറിഞ്ഞാലാണോ എല്ലാം അറിയപ്പെടുന്നതായിത്തീരുന്നത്. നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടല്ലോ ഏന വിജ്ഞാതേന സർവം വിജ്ഞാതം സ്യാത്, ഏതിനറിഞ്ഞാലാണോ സർവവും അറിയപ്പെടുന്ന. അതുപോലെ ഇവിടെ പറയും ഏന അശ്രുതം ശ്രുതം ഭവതി. പറയുന്ന എന്തിനുദ്ദേശമാണ് പറയുന്നത്? യാവത് ആത്മതത്വം ന ജാനാതി, ആത്മതത്വത്തെ കുറിച്ചുള്ള അറിവിനെ ഇവിടെ സൂചിപ്പിക്കും. തദ്ദേശ അദ്ഭുതം, ഇതാണ് ഇവിടുത്തെ അദ്ഭുതം. ആത്മബോധമാണ് ഇവിടെ അദ്ഭുതമായി പറയുന്നത്. ഇവിടെ സാറിന് പെട്ടെന്ന് ധരിച്ചു പോകുന്ന അർത്ഥം ഏനാശ്രിതം ശ്രുതം, ഇതുവരെ കേട്ടിട്ടില്ലാത്ത കാര്യങ്ങളുണ്ട്, ഇനി കേൾക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ഭൂതവർത്തമാനങ്ങളിലുണ്ട്, ഭൂതവർത്തമാന ഭാവികൾ വർത്തമാനത്തിലുണ്ട് ഒരുപാട് കാര്യങ്ങൾ കേൾക്കാത്തത്. അങ്ങനെ സർവ വിഷയങ്ങളെക്കുറിച്ചും സർവവും കേട്ടതായിത്തീരുന്നു. അങ്ങനെ ഒരർത്ഥം തോന്നാം, അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നതാണ്. യാവത് ആത്മതത്വം എന്ന് ഞാൻ ആത്മതത്വ ബോധമാണ്, മറ്റുള്ളതല്ല. അതുപോലെ അമതം മതം, തർക്കിതം ഊഹിച്ചറിയുന്നത് പ്രത്യക്ഷമല്ലാതെ കൽപ്പനകളിലൂടെ അറിയുന്നത്, അതെല്ലാം അറിഞ്ഞ് അറിയാൻ കഴിയും എന്നല്ല അർത്ഥം. കേൾക്കാതെന്നാ കേൾക്കുമെന്നോ ഊഹിക്കാൻ കഴിയാത്തതെന്നാ ഊഹിക്കാൻ കഴിയുമെന്നോ. അവിജ്ഞാതം വിജ്ഞാതം നിശ്ചിതം, നിശ്ചിതമായി സർവത്തെ അറിയുക എന്നുമല്ല അർത്ഥം. മറിച്ച് ആത്മതത്വജ്ഞാനം, അതാണ് ഇവിടെ താല്പര്യം. അതാണ് രണ്ടു തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഒന്ന് സർവവിഷയകജ്ഞാനം, സർവകാര്യങ്ങളെക്കുറിച്ചും അറിയുക. മറ്റൊന്ന് അതല്ല ആത്മാവിനെ അറിയുക, ആത്മബോധം. ഇവിടെ സർവവിഷയജ്ഞാനത്തെ അല്ല പറയുന്നത്, മറിച്ച് ആത്മബോധത്തെയാണ്. ഇവിടെ തെറ്റിദ്ധാരണ വരും. ഇവിടെ പറയുന്നത് സർവവിഷയങ്ങളെ അറിയുന്ന സർവജ്ഞതയാണ്, കേൾക്കാത്തതെല്ലാം കേട്ടതായി കഴിയുമെന്ന് പറയുമ്പോൾ അത് സർവജ്ഞത്വമാണ്. സാധാരണ ജീവന് സർവം അറിയാൻ കഴിയത്തില്ല, സർവത്തെയും സർവം ഒരുവന് വിജ്ഞാതമായി തീരത്തില്ല. ആത്മബോധം കൊണ്ട് അത് സാധ്യമാകുന്നു? ഇല്ല, അതല്ല. ആത്മബോധം എന്ന് പറയുന്നത് ഏകത്വ ബോധമാണ്, നാനാത്വ ബോധമാണ്. സർവവിഷയജ്ഞാനം എന്ന് പറയുന്നത് നാനാത്വ ബോധമാണ്. ആ നാനാത്വ ബോധത്തെയല്ല ഇവിടെ പറയുന്നത്, അതാണ് ആത്മതത്വം നജാനാണ്. മുമ്പ് നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. മറിച്ചെടുത്തു കഴിഞ്ഞാലോ അർത്ഥം വരും, ഒരുവൻ സർവജ്ഞനായിത്തീരും, അതായത് സർവവിഷയജ്ഞാനമുള്ള ഒരാളായിത്തീരും. ആത്മബോധം കൊണ്ട് അങ്ങനെ വ്യാഖ്യാനിക്കുന്നുണ്ട്. ഒരുവൻ ആത്മബോധമുണ്ടായാൽ സർവവിഷയങ്ങളെ കുറിച്ച് ജ്ഞാനം ഉണ്ടാവും. രണ്ടും തമ്മിൽ ഒരു ബന്ധമില്ലാത്തതാണ് ആത്മബോധവും സർവവിഷയജ്ഞാനം. ആത്മബോധത്തിൽ സർവവിഷയജ്ഞാനം അസ്തമിക്കുന്നു. എന്തുകൊണ്ട്? സർവവിഷയജ്ഞാനം നാനത്വജ്ഞാനമാണ്, ആത്മബോധം ഏകത്വജ്ഞാനം. ആ ഏകത്വജ്ഞാനത്തിൽ എങ്ങനെ നാനാത്വജ്ഞാനം നിലനിൽക്കും? രണ്ടാമത്, നാനാത്വജ്ഞാനം സാധ്യവുമല്ല. കാരണം വിഷയം കുറിച്ചാണ് ഗ്രഹിക്കേണ്ടത്. വിഷയം എന്ന് പറയുന്നത് അനന്തമാണ്. അനന്തമായ വിഷയങ്ങളെ ഒരു ജീവന് ആ ജീവന്റെ കർണങ്ങളിലൂടെ ഗ്രഹിക്കാൻ കഴിയില്ല. കാരണം കർണം പരിച്ഛിന്നമാണ്, എല്ലാ കർണങ്ങളും പരിച്ഛിന്നമാണ്. മനസ്സ്, ബുദ്ധി, ജ്ഞാനേന്ദ്രിയങ്ങളെല്ലാം പരിച്ഛിന്നമാണ്. പരിച്ഛിന്നമായിരിക്കുന്ന ഈ കർണങ്ങളിലൂടെ ഈ അനന്തമായ വിഷയങ്ങളെ ഗ്രഹിക്കാൻ ജീവന് സാധ്യമേ. ഇത് ജീവനെ സംബന്ധിച്ച് സർവജ്ഞത്വ അസംഭവമാണ്. അതന്നെ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നു. അതുകൊണ്ടാണ് ഈശ്വരനെ കുറിച്ച് പറയുമ്പോൾ പറയും, എന്താണ്? പാണിപാദോ ജവനോ ഗ്രഹീത പശി ത്യജക്ഷുസ്മൃത്യകർണ. കണ്ണില്ലാതെ കാണും, ചെവിയില്ലാതെ കേൾക്കുന്നു. കണ്ണുകൊണ്ട് കണ്ടുകഴിഞ്ഞാൽ സർവജ്ഞനാകാൻ കഴിയും. കർണന്റെ ആ പരിമിതി ജ്ഞാനത്തെ ബാധിക്കും. ചെവി കൊണ്ട് കേട്ടുകഴിഞ്ഞാൽ സർവജ്ഞനാകാൻ കഴിയത്തില്ല. അവിടെയെല്ലാം ജ്ഞാനത്തിന് പരിമിതികളുണ്ടാവും. കാരണം കർണങ്ങളെ ആശ്രയിക്കുന്നു. ഈശ്വരനെ കുറിച്ച് പറയുമ്പോൾ എന്ത് പറയുന്നു? കണ്ണില്ലാതെ കാണുന്നു, ചെവിയില്ലാതെ കേൾക്കുന്നു. കർണങ്ങളിലൂടെയല്ല ആ ജ്ഞാനം, ഇവിടെ ജീവനെ ഉപദേശിക്കുകയാണ്, ആത്മതത്വത്തെ കുറിച്ച് ഉപദേശിക്കുകയാണ്. ഈശ്വരനെ പോലെ സർവജ്ഞനാകാനുള്ള വഴിയൊന്നുമില്ല ഉപദേശിക്കുന്നു. എന്നാൽ ഈ ആത്മബോധത്തെയും സർവജ്ഞത്വം എന്ന് പറയും. അർത്ഥത്തിലാണ് മഹാത്മാക്കളെ സർവജ്ഞൻ എന്ന് പറയുന്നത്. അവിടെ എന്താണ്? സർവം ജാനാതി, സർവത്തെയും അറിയുന്നു സർവജ്ഞൻ. ആത്മജ്ഞാനിയും സർവജ്ഞനാണ്, സർവത്തെയും അറിയുന്നതും. ഇനി അടുത്ത് ചർച്ച ചെയ്യുന്നത് അതാണ്. ആത്മജ്ഞൻ സർവത്തെയും എങ്ങനെ അറിയുന്നു? സർവം ആത്മരൂപേണ ജാനാതി, സർവത്തെയും ആത്മസ്വരൂപത്തിൽ അറിയുന്നു. അതുകൊണ്ട് സർവജ്ഞനാണ്. സർവത്തിനെയും അദാതിന്റെ രൂപത്തിലല്ല, സർവത്തിനെയും ആത്മരൂപത്തിൽ അറിയുന്നു. അങ്ങനെ അറിഞ്ഞാൽ സർവജ്ഞനാണ്. പക്ഷെ അവിടെ സർവവിഷയജ്ഞാനം എന്നുള്ള അർത്ഥം ഇല്ല, അത് അസംഭവമാണ്. രണ്ടും രണ്ട് കാര്യം. ഒന്ന് അതീന്ദ്രിയ ജ്ഞാനം, മറ്റൊന്ന് സർവജ്ഞത. ഇത് രണ്ടും ഒരുപോലെയല്ല ചർച്ച ചെയ്യുന്നത്. അതായത് സാധാരണ ജീവന്മാർക്ക് സ്വേന്ദ്രിയമായ ഇന്ദ്രിയ വിഷയമായ കാര്യങ്ങളെക്കുറിച്ച് അറിയാൻ പറ്റും. യോഗികൾക്കും മറ്റും അതീന്ദ്രിയ വിഷയങ്ങളെക്കുറിച്ച് അറിയാൻ പറ്റും. ഇവിടെ ഋഷിമാര് തന്നെ പറയുന്നു, കർമ്മം, കർമ്മത്തിന്റെ ഫലം, ഇതൊന്നും സാധാരണ ജീവന്മാർക്ക് അറിയാവുന്ന കാര്യങ്ങളല്ല, അതീന്ദ്രിയമായ വിഷയങ്ങളാണ്. ഇന്ദ്രിയങ്ങളിലൂടെ അറിയാൻ കഴിയാത്ത കാര്യങ്ങളും പറയുന്നു, ഹർഷജ്ഞാനം എന്ന് പറയുന്നു. ഏതെങ്കിലും ഒരു വിഷയത്തെ സംബന്ധിച്ച് സാധാരണ ബുദ്ധിക്ക് കടന്ന് ചെല്ലാൻ പറ്റാത്ത തലത്തിൽ ഋഷിമാരുടെ പ്രജ്ഞ കുറഞ്ഞിരുന്നു. അപ്പൊ ആ വിഷയങ്ങളെ കുറിച്ച് അറിവുണ്ടാകും. അത് സർവജ്ഞതയല്ല, എന്നാലും പരിമിതമാണ്. ചില വിഷയങ്ങളെ കുറിച്ച് അതീന്ദ്രിയമായി അറിഞ്ഞാൽ മറ്റു വിഷയങ്ങളെ കുറിച്ച് അറിയാതിരിക്കും. അങ്ങനെ സംഭവിക്കാം. അവിടെയും ഒരു ജീവന് സർവജ്ഞത സാധ്യമല്ല. അതീന്ദ്രിയ ജ്ഞാനം ഉള്ളിടത്ത് യോഗശാസ്ത്രത്തിലും മറ്റും പറയുന്നു, മണിമന്ത്ര ഔഷധികൾ കൊണ്ടുവരുന്ന സിദ്ധി, അതുകൊണ്ട് വരുന്ന സർവജ്ഞത, അതും പരിച്ഛിന്നമാണ്, പരിമിതമാണ്. എന്തുകൊണ്ടാണ് പരിമിതമാകുന്നത്? അവിടെ സിദ്ധി സാധനയെ ആശ്രയിച്ചിരിക്കുന്നു. എല്ലാ സിദ്ധികളും സാധനയെ ആശ്രയിച്ചിട്ടാണ്. ഈശ്വര സർവജ്ഞനായിരിക്കുന്നത് എന്തെങ്കിലും സാധനയിലൂടെ നേടിയ സിദ്ധി കൊണ്ടല്ല. പക്ഷെ യോഗി സിദ്ധനാകുന്ന എങ്ങനെ? എന്തെങ്കിലും സാധനയിലൂടെ നേടുന്ന സിദ്ധിയാണ്. ഓരോ സിദ്ധിക്കും പ്രത്യേക സാധന നിർദ്ദേശിച്ചിട്ടുണ്ട്. യോഗസൂത്രത്തിൽ നിന്നിട്ടും പറയുന്നു, യോഗശാസ്ത്രങ്ങളെല്ലാം പറയുന്നു, തന്ത്രമന്ത്രശാസ്ത്രങ്ങളെല്ലാം പറയുന്നു. അവിടെ എന്താണ്? ഇന്ന പ്രത്യേക സിദ്ധിക്ക് വേണ്ടി ഇന്ന സാധന ചെയ്യുക. അപ്പൊ ആ സിദ്ധി ആ സാധന അപേക്ഷിക്കുന്നു. അപ്പൊ ആ സാധനം കൊണ്ട് ആ സിദ്ധി കിട്ടും, മറ്റ് സിദ്ധികളില്ലാതെ പോകും. അത് വേണമെങ്കിൽ പിന്നെ അത് ചെയ്യണം. അങ്ങനെ അനന്തമായ സിദ്ധികളും അനന്തമായ സാധനയുമായിട്ട് പോകും. അപ്പൊ സാധനയിലൂടെ ഉണ്ടാകുന്ന സിദ്ധികളും പരിമിതമാണ്, കാരണം അത് സാധന അപേക്ഷിക്കുന്നു. അവിടെയും യോഗിക്ക് സർവജ്ഞനാകാൻ സാധ്യമല്ല, സിദ്ധി ആശ്രയിക്കുന്നു. ഈശ്വരൻ ഏതെങ്കിലും സാധന ചെയ്തിട്ടാണോ സർവജ്ഞനായതല്ല. യോഗികളും മറ്റും സാധനയിലൂടെ ആയിരിക്കുന്നു സിദ്ധി എന്നുള്ളത്. അതുകൊണ്ട് അതിന് പരിമിതിയുണ്ട്, കാലദേശങ്ങളെ കൊണ്ട് പരിമിതി വരും. ഭരണങ്ങളുടെ പഠിത്തവും ഇതിനെയൊക്കെ ആശ്രയിച്ചിരിക്കും, സാമർഥ്യം ഇതിനെയൊക്കെ ആശ്രയിച്ചിട്ടാണ് സിദ്ധി പ്രകടമാകുന്നത്. ഭരണങ്ങൾ, അന്ധകരണം മറ്റും നല്ല യോഗ്യമായിരുന്നില്ലെങ്കിൽ സിദ്ധിയൊന്നും പ്രകടമാകത്തില്ല. ഇവരും സാധാരണക്കാരനെ പോലെ, ഒരു ലൗകികമായ അജ്ഞനായ ഒരു മനുഷ്യനെ പോലെ യോഗി നിസ്സഹായനായി പോകും. കരണക്ഷതി സംഭവിച്ചാണ്, കർമ്മങ്ങൾക്ക് എന്തെങ്കിലും ഇന്നുമണി സംഭവിച്ചത്, യോഗിയുടെ സിദ്ധി പ്രകാശിക്കാവുന്നതാണ്. അതിന് വലിയ യോഗികളൊക്കെ ഒരു ബോധമില്ലാതെ കിടക്കും. അപ്പൊ അവരിൽ നിന്നൊരു സിദ്ധി പ്രകടമാകത്തില്ല. ഭൂതഭാവിയിലൊന്നും അറിയാതിരിക്കും, ചില പറഞ്ഞു എന്നിരിക്കും, ചില സമയ സിദ്ധി പ്രകടമായെന്നിരിക്കും, ചിലപ്പോൾ അജ്ഞനെ പോലെയാകും. ഇപ്പൊ സർവജ്ഞത എന്ന് പറയുന്നത് ആപേക്ഷികമാണ്, ജീവനെ സംബന്ധിച്ച്.
1: സിദ്ധിയെ ആശ്രയിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഇവിടെ അത്തരം ഒരു സർവജ്ഞനെ കുറിച്ചല്ല പറയുന്നത്. അങ്ങനെ തെറ്റിദ്ധരിക്കുന്നു, ആത്മബോധം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിലെല്ലാത്തിനെയും അറിയും, ഭൂതഭാവിയിലെല്ലാം അറിയും, മറ്റുള്ളവരുടെ മനസ്സറിയും, ഭാവിയെ അറിയും. അതിൽ അങ്ങനെ എന്തെങ്കിലും സിദ്ധികൾ ആവശ്യമുണ്ടെങ്കിൽ അതിന്റെ സാധനങ്ങൾ ചെയ്താൽ അങ്ങനെ സിദ്ധി ഉണ്ടാകും. സർവസാധാരണമല്ല, അപൂർവം യോഗികളിലും മറ്റും കാണുന്ന കാര്യമാണ്. അത് വളരെ ക്ലേശകരമായ തപസ്സും മറ്റും ആവശ്യമാണ്, അല്ലാതെ അതുണ്ടാകത്തില്ല. അത് നാനാത്വജ്ഞാനമാണ്, ഏകത്വജ്ഞാനമല്ല. ഇവിടെ ഉദ്ദേശിക്കുന്നത് ആത്മതത്വജ്ഞാനം. തദ്ദേശത്തെ അത്ഭുതം, അതാണ് ഇവിടുത്തെ അത്ഭുതം. ശ്രുത്വ ആഹ, ഇതിവിടെ അത്ഭുതമാണ്. ആത്മതത്വ ബോധത്തെക്കാൾ വലിയൊരു അത്ഭുതം ഭൂതത്തെയോ ഭാവിയോ അറിയുന്നതോ മറ്റൊരാളുടെ മനസ്സറിയുന്നതോ പ്രവചിക്കുന്നതോ ഒന്നും അത്ഭുതമല്ല. എന്തുകൊണ്ട്? ഒരു കർമ്മവും അതിന്റെ ഫലവും, അതിൽ അത്ഭുതത്തിനൊരു അവകാശവും, പ്രപഞ്ചത്തിന് ഒരു നിയമവും, ആ നിയമവിധേയമായി പ്രവർത്തിക്കുന്നതും അത്ഭുതമല്ല. എന്താണ് ഇന്ന കർമ്മത്തിന് ഇന്ന ഫലം, അതൊരു നിയമത്തിന് അധീനമാണ്. അതുകൊണ്ട് അതിൽ അത്ഭുതം അവകാശപ്പെടാനില്ല. ഇന്ന സാധന ചെയ്താൽ ഇന്ന ഫലം ഉണ്ടാകും, ആ സാധനയുടെ പൂർത്തിയിൽ ആ ഫലം ഉണ്ടാകുന്നു. അത് വ്യവസ്ഥിതമാണ്, ഈശ്വരന്റെ നിയമം അനുസരിച്ച് ഇവിടെ നിശ്ചിതപ്പെടുത്തിയ കാര്യങ്ങളാണ്. അപ്പൊ അതിൽ അത്ഭുതപ്പെടേണ്ട കാര്യമില്ല, പ്രവർത്തിക്കുന്ന ഫലം ഉണ്ടാകും. പ്രസിദ്ധി ഉദ്ദേശിച്ച ഒരാൾ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ, അയാൾക്ക് ആ പ്രവൃത്തിയെ പൂർണ്ണമാക്കാൻ കഴിഞ്ഞാൽ അതിന്റെ ഫലം ഉണ്ടാകും. എന്തുകൊണ്ട്? അത് കർമ്മ നിയമം, ഈശ്വരൻ നിശ്ചയിച്ചിരിക്കുന്ന കർമ്മത്തിന്റെ നിയമം. അതിനെന്താ അത്ഭുതപ്പെടാനില്ല? അതിനൊന്നും അത്ഭുതപ്പെടാനില്ല. പക്ഷെ ഇതെന്താണ്? ആത്മബോധം. ഒരു കർമ്മഫലമല്ല. മുമ്പൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ടല്ലോ, അത് കർത്തൃതന്ത്രമല്ല, പുരുഷപ്രയത്നത്തിന് അധീനമല്ല. അവിടെ നിയമങ്ങളൊന്നുമില്ല. അതുകൊണ്ടാണ് അതിന് അത്ഭുതം എന്ന് പറയുന്നത്. തദ്ദേശത്തെ അത്ഭുതം, അതിന് പ്രവർത്തിക്കാനോ അതിന് സ്വാധീനിക്കാനോ ഒന്നുമില്ല. അത് ഭരണങ്ങളെ ആശ്രയിക്കുന്നില്ല. ജീവന്റെ കർത്തൃത്വത്തെ തന്നെ ആശ്രയിക്കുന്നെങ്കിൽ പിന്നെ ഭരണങ്ങളെ എങ്ങനെ ആശ്രയിക്കും? അത് അത്ഭുതമാണ്. ബാക്കി എല്ലാം അത്ഭുതമാകുന്നെങ്കിൽ ഈ സിദ്ധികളും മറ്റും, യോഗസിദ്ധികളും മറ്റും അത്ഭുതമാകുന്നെങ്കിൽ അത് പാമരന്മാരെ സംബന്ധിച്ച്, അജ്ഞന്മാരെ സംബന്ധിച്ച് അത്ഭുതമാണ്. അവർക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല എന്താണ് ഇതെല്ലാം വിധേയമായി, നിയമ വിധേയമായി പ്രവർത്തിക്കുന്ന കാര്യങ്ങളാണ്, നിശ്ചിതമായ കാര്യങ്ങളാണ്. കർമ്മവും അതിന്റെ ഫലവും എന്നുള്ള നിലയ്ക്ക് ഈശ്വര നിയോഗം അനുസരിച്ച് സംഭവിക്കുന്ന കാര്യങ്ങളാണ് എന്നറിഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊന്നും അത്ഭുതപ്പെടുത്തില്ല. സർവജ്ഞത്തിലോ അതീന്ദ്രിയ വിഷയങ്ങളിലോ ഒന്നും അത്ഭുതത്തിന് അവകാശം. അത് ഒരു പാമരന്റെ അജ്ഞാനത്തെ അപേക്ഷിച്ചത് മഹത്വമുള്ളതാണ് അത്തരം കാര്യങ്ങൾ. പക്ഷെ ആത്മബോധത്തെയുമായി നോക്കുമ്പോൾ അത് തുച്ഛവുമാണ്. ഇതെല്ലാം അതിന് അത്ഭുതം എന്ന് പറയാൻ വയ്യ. ആത്മബോധവുമായി താരതമ്യപ്പെടുത്തിയാൽ അതിന് തുച്ഛമെന്നാ പറയുന്നത്. ഈ അത്ഭുതങ്ങളല്ല. എന്തുകൊണ്ട്? ആത്മബോധത്തിൽ ഇതെല്ലാം അത്ഭുതങ്ങളല്ലാതായിത്തീരുന്നു. തത്വജ്ഞനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ആശ്ചര്യമില്ല. വാസിഷ്ഠത്തിനും മറ്റും പറയും, ഇവിടെ എന്താണ് ആശ്ചര്യമായിട്ടുള്ളത്? അത് വളരെ ആശ്ചര്യകരമായിരിക്കുന്നു, ഇത് വളരെ ആശ്ചര്യകരമായിരിക്കുന്നു, അത്ഭുതകരമായിരിക്കുന്നു എന്ന് പറയുന്നത് പാമരനാണ്. തത്വജ്ഞനെ സംബന്ധിച്ചും തത്വനിഷ്ഠയിലൂടെ ആശ്ചര്യകരമായിട്ട് ഒന്നും തന്നെ ഇല്ല. എന്തുകൊണ്ട്? പ്രപഞ്ചം ഇങ്ങനെ പ്രവർത്തിച്ചു പോകുന്നത് ഇവിടെ പാമരൻ എന്തെങ്കിലും അത്ഭുതമായി കണ്ടാലും ഇനി സ്വാഭാവികമായി കണ്ടാലും എല്ലാം ഈശ്വര നിയമം അനുസരിച്ച്, ഈശ്വരന്റെ നിയോഗം അനുസരിച്ച് പോകുന്നു. അത് ഈശ്വരന്റെ നിയമത്തിൽപ്പെട്ട കാര്യങ്ങളാണ്, അതിൽ നിന്ന് അത്ഭുതപ്പെടേണ്ട കാര്യങ്ങളാണ്. പിന്നെ മഹത്വം എന്ന് പറയുന്ന ഇവിടെ ആധ്യാത്മിക മഹത്വം എന്ന് പറയുന്നത് ഒരുവന്റെ ഈശ്വര ബോധത്തിലാണ് മഹത്വം, അല്ലെങ്കിൽ അയാളുടെ ഹൃദയശുദ്ധിയിലാണ് മഹത്വം. അവിടെ എല്ലാ മഹത്വവും അന്തർഭവിച്ചിരിക്കുന്നു. ഹൃദയശുദ്ധിയിൽ അത് മഹത്വം ആണ്, ഈശ്വരബോധവും മഹത്വമാണ്, ഇത് രണ്ടും. അതുകൊണ്ട് ആത്മബോധത്തെയാണ് ഇവിടെ അത്ഭുതം എന്ന് പറയുന്നത്. മറ്റൊന്നും അത്ഭുതമല്ല. തദ്ദേശത്ത് അത്ഭുതം ശ്രുത്വ കഥം നു യദത് അപ്രസിദ്ധം അന്യവിജ്ഞാനേന അന്യത് വിജ്ഞാതം ഭൗതി ദൈവം മന്വാന പൃശ്ചതി. കേട്ടുകഴിഞ്ഞാൽ ഈ പറയുന്ന പോലെയുള്ള സംശയം ഉണ്ടാവും, ഏതൊന്നിനെ അറിഞ്ഞാലാണോ എല്ലാം അറിയുന്നത്? ആത്മബോധത്തെ അറിഞ്ഞാൽ പിന്നെ എല്ലാം അറിയാൻ പറ്റും.

ഏല പ്രകാരനേ ഭവ സാദേശോ ഭവതി. എന്താണ് ഉപദേശം? ജിജ്ഞാസ ഉണ്ടാകുന്ന അതിനു വേണ്ടിയിട്ടാണ്. അദ്ദേഹം ജിജ്ഞാസ കാരണം ഉണ്ടാകുന്ന അങ്ങനെയാണ്. എവിടെയെങ്കിലും എന്തെങ്കിലും അത്ഭുതം കാണുമ്പോൾ, അതിശയം കാണുമ്പോൾ, ഒരു പാമ്പറിനെ സംബന്ധിച്ച് അത്ഭുതകരമായ അതിശയകരമായ കാര്യങ്ങൾ കാണുമ്പോൾ ആധ്യാത്മിക ജിജ്ഞാസ ഉണ്ടാകും. അസാധാരണമായ കാര്യമാണ്, സാധാരണ മനുഷ്യൻ നിർവഹിക്കാൻ കഴിയാത്ത കാര്യമാണ്. അത് അനാധ്യാത്മികത എന്ന് കരുതി മനുഷ്യൻ ആധ്യാത്മികതയോട് ആകർഷിതരാകും. അതുപോലെ തന്നെ ഇവിടെയും ചോദിച്ചു, ഇതെങ്ങനെ സംഭവിക്കും? അശ്രുതമായതല്ല, അശ്രുതമായി തരുന്ന വിദ്യ എന്താണ്? കാരണം ഇവിടെ 12 വർഷം വേദമൊക്കെ അധ്യയനം ചെയ്തു, പഠിച്ച കാര്യങ്ങൾ അറിയാം, പഠിക്കാത്ത കാര്യങ്ങളൊന്നും അറിയത്തില്ല. ഇവിടെ പറയുന്ന എന്താണ്? എല്ലാം അറിയാവുന്നതാണ്, പഠിക്കുന്നതും പഠിച്ചതും പഠിക്കാത്തതും എല്ലാം അറിയാൻ പറ്റുന്നതാണ്. അപ്പൊ ഒരു ജിജ്ഞാസ ഉണ്ടാവുന്നു, അതെങ്ങനെ അതെങ്ങനെ സാധിക്കും, അതിനെന്താ ഉപായം, എന്ത് വിദ്യയിലൂടെയാണ്, എന്ത് സാധന ചെയ്താലാണ്, അഭ്യാസം കാണിച്ചാലാണ് എന്നൊരു ജിജ്ഞാസ ഉണ്ടാവും. മനുഷ്യന്റെ ആധ്യാത്മിക ജിജ്ഞാസ എന്ന് പറയുന്ന എല്ലാം തന്നെ ഈ അദ്ഭുത ജിജ്ഞാസയാണ്. അത് പരമാർത്ഥമല്ല എന്നാണ്. ആധ്യാത്മിക വ്യക്തികളിൽ അദ്ഭുതങ്ങൾ സംഭവിച്ചുകൂടെന്നുള്ളതല്ല, അത് സംഭവിക്കാം. വിശിഷ്ടമായ ജ്ഞാനമോ അലൗകികമായ ജ്ഞാനമോ ഒക്കെ സംഭവിക്കാം. പക്ഷെ തത്വത്തിൽ അതിനൊന്നും പ്രാധാന്യമില്ലാതെ പറഞ്ഞിരുന്നു. തത്വദൃഷ്ടിയിൽ ആത്മബോധത്തിന് മാത്രമേ പ്രാധാന്യമുള്ളൂ. പക്ഷെ പാമരന്മാർ അതിലേക്ക് ആകർഷിച്ചിട്ടില്ല. അതാണ് മഹാത്മാക്കളുടെ സാമീപ്യത്തിനും പാമരന്മാർക്ക് ശ്രദ്ധയും താല്പര്യവും ഒക്കെ മറ്റു വിഷയങ്ങളിലായിരുന്നു. ആത്മബോധത്തിലായിരിക്കില്ല താല്പര്യം. അവരുടെ താല്പര്യം അത്ഭുതങ്ങളിലും തുച്ഛമായ കാര്യങ്ങളിലായി. അതുകൊണ്ടിവിടെ ജിജ്ഞാസ ഉണ്ടാകുന്നു, എങ്ങനെ, ഏത് തരത്തിൽ ആ വിദ്യ എനിക്കും കിട്ടുന്നത്? ഒരാളെ കുറിച്ച് കേട്ടു, അദ്ദേഹത്തിന് ആകാശത്തിലൂടെ പറക്കാൻ കഴിയും, യോഗസിദ്ധനാണ് എന്ന് കേട്ടുകഴിഞ്ഞാൽ ഉറപ്പായിട്ടും അങ്ങനെ പറക്കും എന്നുണ്ടെങ്കിൽ ആകാശത്തിലൂടെ അങ്ങനെ സഞ്ചരിക്കാൻ കഴിയുമെന്ന് ഉറപ്പ് വന്നു കഴിഞ്ഞാൽ ആൾക്കാർ അങ്ങോട്ട് ആകർഷകരാകും. പക്ഷെ വലിയ തമാശയായിട്ട് തോന്നും.

0: ஓம் நம சிவாய. யூ ஆர் லிஸ்னிங் டு சைவம் டாட் ஆர்க் ரேடியோஸ் 24/7 ஸ்பிரிச்சுவல் சேனல்ஸ் ஃப்ரம் சைவம் டாட் ஆர்க். ஓம் நம சிவாய.
1: ஓம் நம சிவாய். Dear listeners of Shaivam.org, the next program is Chandogya Upanishad, Spiritual Discourse in Malayalam, presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
2: ഉള്ളത് ധ്യാനം പരിശീലിക്കുന്നിടത്ത് നല്ല അകത്ത് സ്പ്രിങ്ങൊക്കെ വെച്ച് നല്ല കുഷനുള്ള വലിയ ബെഡ് ഇട്ടിട്ടാണ് പുറത്തിരുന്ന് ധ്യാനം പരിശീലിക്കുന്നത്. അവർക്ക് നിർദ്ദേശങ്ങൾ കൊടുക്കും പൊങ്ങാൻ. ഇരുന്നു കൊണ്ട് പത്മാസനത്തിലിരുന്ന് ഒന്ന് പൊങ്ങുമ്പോഴത്തേക്ക് റബ്ബർ കുഷൻ കിടന്ന് ചാടും, ആകാശത്തിലൂടെ പറക്കുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരാളും അങ്ങനെ ആകാശത്തിലൂടെ പറന്നു കണ്ടിട്ടില്ലെങ്കിലും ഈ ചാട്ടം കണ്ടുകൊണ്ട് ഒരുപാട് പേര് ഉയർന്ന് ചാടുന്നുണ്ട്. അങ്ങനെയൊക്കെയുള്ള ജനങ്ങൾക്ക് ആ ജിജ്ഞാസ അങ്ങനെ ആരും ഇന്നുവരെ ശിഷ്യന്മാര് പറഞ്ഞിട്ടില്ല, ഗുരുവും പറഞ്ഞിട്ടില്ല, ആകാശത്തുള്ള പറഞ്ഞിട്ടില്ല. പക്ഷെ ജീവിതകാലം മുഴുവൻ ഇങ്ങനെ പറക്കാൻ അഭ്യസിക്കുന്നവരുണ്ട്. ആ ശ്രദ്ധയെ എന്തായാലും അംഗീകരിക്കും.

0: കുഷനിരുന്ന് ചാടിക്കഴിഞ്ഞാൽ കുറച്ച് പൊങ്ങും, ഒരരയടി പൊങ്ങും. പക്ഷെ നാളെ ഒരു കാലത്ത് ആകാശത്തിലൂടെ പോകുന്നു. പണ്ട് യോഗികൾ ആകാശത്തിലൂടെ പറഞ്ഞിട്ടുണ്ട്, അവർ കുഷനിലിരുന്ന് ധ്യാനിച്ചിട്ടില്ല, കാട്ടിലും മലയിലും ഗുഹയിലും ഒക്കെ ഇരുന്ന് ധ്യാനിച്ചിട്ട്. അങ്ങനെ ചില ആകാശഗമനം പോലുള്ള സിദ്ധികളുണ്ടായി എന്ന് പറയുന്നുണ്ട്. ഇന്നെന്തായാലും അങ്ങനെയൊന്നും ആരും പറക്കുന്നവരെയൊന്നും കണ്ടിട്ടില്ല. ഒരുപക്ഷെ പ്ലെയിനൊക്കെ ആകാശത്തുള്ളതുകൊണ്ടായിരിക്കും ഇന്നാരും പറക്കാത്ത, ആക്സിഡന്റ് സംഭവിക്കുമെന്ന് വിചാരിച്ചിട്ടില്ല. പണ്ടങ്ങനെ ഉണ്ടായിരുന്നു എന്ന് കേൾക്കുന്നു. പക്ഷെ ഇന്നും അതിനുവേണ്ടി പരിശ്രമിക്കുന്ന എത്രയോ ആൾക്കാരുണ്ട്. വളരെ തമാശയായിട്ട് തോന്നുന്നു, പക്ഷെ മൂഢശ്രദ്ധ എന്ന് പറയാം, ജഡശ്രദ്ധ, ജഡമായ ശ്രദ്ധ, വിവേകമില്ലാത്ത ശ്രദ്ധ. അതുകൊണ്ട് അത്തരം പരിശീലനങ്ങളും ആൾക്കാർ ഇടപെടുന്നു. ഒരിക്കലും നടക്കുന്ന കാര്യം ഗുരു പറഞ്ഞിട്ടില്ല, പിന്നെ ശിഷ്യം പറക്കുന്നു. അപ്പൊ ഇത് ജിജ്ഞാസ ഉണ്ടാവും. അങ്ങനെ കേട്ട് കഴിഞ്ഞാൽ എവിടെയെങ്കിലും ഒരാൾ പറക്കുന്നു എന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടൻ ജിജ്ഞാസ ഉണ്ടാവും. അതല്ല ഇവിടെ പറയുന്നു. ആ ജിജ്ഞാസയുടെ ഇവിടെ ശിഷ്യനും ഉണ്ടാവുന്നു. കേന പ്രകാരേണ, എങ്ങനെ അത് സാധിക്കും? അതിന് സമാനം പറയുന്നതോ നോക്ക, എന്തെങ്കിലും പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം. ശരി, അങ്ങനെ ഒരു വിദ്യയുണ്ട്, നമ്മൾ പ്രതീക്ഷിക്കുന്ന എന്താണ്? നീ ഈ മന്ത്രം ജപിച്ചാൽ മതി, കുറച്ചു കാലം ജപിക്കുമ്പോൾ, അല്ലെങ്കിൽ നീ ഈ സംഗതി ചെയ്തു കഴിഞ്ഞാൽ മതി, കുറച്ചു കാലം കഴിയുമ്പം ഇതുവരെ കേൾക്കാത്തതല്ല നീ കേൾക്കും, അറിയാത്തതെല്ലാം അറിയും എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഏനാശ്രിതം ശ്രുതം ഭവതി എന്ന് കേട്ടുകഴിഞ്ഞാൽ നമുക്കൊന്ന് എന്തോ ഒരു വലിയ അത്ഭുതം പറയാൻ പോവുകയാണ്. ഇതുവരെ കേൾക്കാത്തതെല്ലാം കേൾക്കുന്ന ഒരു വിദ്യ, അല്ലെങ്കിൽ ഒരു മന്ത്രം ഉപദേശിച്ചു കൊടുക്കുകയായിരിക്കും, നിങ്ങൾ പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു ടെക്നിക്ക് പഠിപ്പിച്ചു കൊടുക്കുകയായിരിക്കും. ഇവിടെ അങ്ങനെ യാതൊന്നുമില്ല. ഇവിടെ പറയുന്ന കാര്യം നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ വെയിറ്റുള്ള ഒരു കാര്യവും പറയുന്നില്ല, ഘനമുള്ള കാര്യങ്ങളൊന്നും പറയുന്നില്ല. പറയുന്നത് വളരെ ലളിതമായ കാര്യമാണ്. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ ശിഷ്യന്മാരെല്ലാം നിരാശപ്പെടും, ഉടനെ ആ ഗുരുവിനെ ഉപേക്ഷിച്ച് സ്ഥലം വിടും. ഇത് പറയാനാണോ പറഞ്ഞത്? എല്ലാം അറിയാമെന്ന് പറഞ്ഞിട്ട് ഇതാണോ പറയുന്നത്? യഥാസൗമ്യ ഏകേന മൃത്പിണ്ഡേന സർവം ഹൃന്മയം വിജ്ഞാതം സ്യാ വാചാരംഭണം വികാരോ നാമധേയം മൃത്തികേത്യേവ സത്യം. ഇവിടെ വളരെ ലളിതമായി താൻ പറഞ്ഞ കാര്യത്തെ ഇവിടെ നിശ്ചയി വിശദീകരിക്കുകയാണ്. കണ്ണടച്ച് അരമണിക്കൂർ ഇരിക്കാനോ, മൂക്കിൽ പിടിച്ചുകൊണ്ട് പ്രാണന വലിക്കാനോ, അല്ലെങ്കിൽ തല താഴേക്ക് കാല് മേലോട്ടാക്കി നിൽക്കാനോ, എന്തെങ്കിലും രഹസ്യമന്ത്രമോ ഐം ഹ്രീം ഇതൊന്നും പറയുന്നില്ല. പിന്നെ എന്താണ് പറയുന്നത്? യഥാ സാദേശ ഭൗതി തശ്രു, ഇത് എനിക്ക് പറയാനുള്ള ഇത്രയേ ഉള്ളൂ. ഹേ സൗമ്യാദേവ പ്രിയപ്പെട്ടവനെ, യഥാലോക ഏകേന മൃത്പിണ്ഡേന കരകകുംഭാദി കാരണഭൂതേന വിജ്ഞാതേന സർവമന്യദ്വികാരജാതം മൃന്മയം മൃദ്വികാരജാതം വിജ്ഞാതം. നമ്മൾ എത്രയോ തവണ കേട്ട കാര്യമാണ് പറയുന്നത്. മണ്ണും മൺപാത്രവും എന്നാ അറിഞ്ഞാൽ ഇങ്ങനെയായിത്തീരുമെന്നാണ്. എന്താണോ ഏകേന മൃത്പിണ്ഡേന, ഒരു മണ്ണുരുള്ള, കരകകുംഭാദി കാരണഭൂതേന, അതാണ് പല തരത്തിലുള്ള മൺപാത്രങ്ങൾക്ക് കാരണമായിരിക്കുന്നത്. വിജ്ഞാതേന, ആ മണ്ണിനെ അറിഞ്ഞു കഴിഞ്ഞാൽ സർവം മന്യത്തദ്വികാരജാതം, ആ മണ്ണുരുളയിൽ നിന്നുണ്ടായ എല്ലാ പാത്രങ്ങളും മൃന്മയം, അത് മണ്ണാണ്, മണ്ണ് തന്നെ. മൃദ്വികാരജാതം വിജ്ഞാതസ്യ, നമ്മൾ വികാരമാണ് എന്നറിയപ്പെടുന്നു. ഇത്രയും പറയുന്നു. ഇവിടെ പറഞ്ഞ സർവവും അറിയുന്ന സർവജ്ഞത എന്ന് പറയുന്ന ഇതാണ്. മണ്ണുരുളയിൽ നിന്നുണ്ടായ പാത്രങ്ങളെല്ലാം മണ്ണ് തന്നെ. പരമാത്മാവിൽ നിന്നും ഉണ്ടായിരിക്കുന്ന ഈ പ്രപഞ്ചം പരമാത്മാവ് തന്നെ. ഇത്രേ പറയാനുള്ളൂ. പക്ഷേ മഹാത്മാക്കളും ഇത് പറയാറില്ല. എന്തുകൊണ്ടാണ് പറയാത്തത്? കാരണം ജിജ്ഞാസ നിവൃത്തി ഉണ്ടാകത്തില്ല. അതുകൊണ്ടാണ് ഇതിനെ അറിയുന്നതിനുള്ള ജിജ്ഞാസ ആരുടെ കയ്യിലുമില്ല. ആർക്കും ഇതറിയണമെന്നുള്ള താല്പര്യവും ഉണ്ടാകാറില്ല. ഒരു ജിജ്ഞാസവും ജിജ്ഞാസം മറ്റു വിഷയങ്ങളിലാണ്. മുമ്പ് പറഞ്ഞതുപോലെ എങ്ങനെ സർവജ്ഞനാകാം, എങ്ങനെ സിദ്ധനാകാം, എങ്ങനെ അത്ഭുതങ്ങൾ നേടിയെടുക്കാം, എങ്ങനെ അതീന്ദ്രിയമായ ജ്ഞാനത്തെ സമ്പാദിക്കാം തുടങ്ങിയ കാര്യങ്ങളാണ് ജിജ്ഞാസ. അപ്പൊ ആ ജിജ്ഞാസയ്ക്ക് നിവർത്തി വരത്തക്ക രീതിയിൽ എന്തെങ്കിലും ഉപായം പറഞ്ഞുകൊടുത്താല് തൽക്കാലത്തേക്ക് ഇങ്ങനെ ആ ജിജ്ഞാസയ്ക്ക് നിവർത്തി ഉണ്ടാവും. എനിക്ക് ഇന്ന സിദ്ധി എനിക്കെങ്ങനെ നേടാൻ കഴിയും, അത്ഭുതം എങ്ങനെ സംഭവിക്കും, അതിനിതാണ് ഉപായം എന്ന് പറയുമ്പോൾ ആ ഗുരുവിലുള്ള വിശ്വാസം കൊണ്ട് അവന്റെ ജിജ്ഞാസ തൽക്കാലത്തേക്ക് ശമിക്കുന്നു. ശരി, അപ്പൊ ഈ മാർഗത്തിൽ പ്രവർത്തിച്ചാൽ അത് നേടാം. സമാധി പര്യന്തമുള്ള കാര്യങ്ങളുള്ള ജിജ്ഞാസയെ നിവർത്തിപ്പിക്കുന്നത് ഗുരുക്കന്മാരിങ്ങനെയാണ്. എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾ പറഞ്ഞുകൊടുക്കും. പക്ഷെ ഇതിനെക്കുറിച്ചുള്ള ജിജ്ഞാസ ഗുരുവിനും ഉണ്ടാകത്തില്ല. അങ്ങനെ ഒരു യഥാർത്ഥ ആത്മ ജിജ്ഞാസുവിനാണെങ്കിൽ ഇതുപോലെയായിരിക്കും, ലളിതമായിട്ടാണ് ഉപദേശിക്കുന്നത്. അത് മനസ്സിലായില്ലെങ്കിൽ വീണ്ടും ലളിതമായ മാർഗത്തിലൂടെ അങ്ങനെ വ്യക്തമാകും. എന്നാലും ഒരിക്കലും ക്ലിഷ്ടമായ മാർഗങ്ങളിലൂടെ അവന് നടത്തിപ്പിക്കപ്പെടും. ഇവിടെ ശ്രുതി ഋഷിയുടെ ഉപദേശം എങ്ങനെയാണെന്നുള്ളത് വ്യക്തമായി പറയുന്നു. ഇത്രയുള്ളൂ. ഇവിടെ മൺപാത്രത്തെ കണ്ടാൽ ഇത് മണ്ണെന്ന് തിരിച്ചറിയുന്നത് പോലെ ഈ പ്രപഞ്ചത്തെ കണ്ടാൽ ആത്മാവാണെന്നറിയണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കാ ജിജ്ഞാസ നിവൃത്തി ഉണ്ടാകുന്നു. കാരണം അങ്ങനെ ഒരു ബോധത്തിന് ആർക്കും ജിജ്ഞാസയില്ല. ഇല്ലാത്ത അങ്ങനെ നിവർത്തിക്കത്തില്ല. അതുകൊണ്ട് ഇത്തരത്തിൽ സാധാരണ മഹാത്മാക്കൾ ഉപദേശിക്കാറില്ല. അജ്ഞന്റെ പാമ്പരന്റെ അത്ഭുത ജിജ്ഞാസയെ നിവർത്തിപ്പിക്കാനുള്ള കാര്യങ്ങളെ പറയാറ്. കഥം മൃത്പുണ്ഡേകാരനെ വിജ്ഞാതെ കാര്യമന്യ വിജ്ഞാതം സ്യാ. മൃത്പിണ്ഡമാണ് കാരണം. അതിനറിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ബാക്കിയുള്ളവർക്ക് അറിയാൻ കഴിയും? പ്രപഞ്ചത്തിന് കാരണം ആത്മാവാണ് എന്ന് ബോധിപ്പിക്കുന്നു. ശിഷ്യൻ അത് ബോധിക്കുന്നു. ശരി, പ്രപഞ്ചത്തിന്റെ കാരണം ആത്മാവാണ്. അടുത്തെന്താ പറയുന്നത്? അങ്ങനെയുള്ള ആത്മാവിനെ അറിഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രപഞ്ചമെല്ലാം അറിയപ്പെട്ടതായി. ഇപ്പൊ ശിഷ്യൻ വീണ്ടും ചോദിക്കുന്നു, അതെങ്ങനെ? അങ്ങ് പറഞ്ഞ കാര്യം എനിക്ക് മനസ്സിലായി, പ്രപഞ്ച കാരണം ആത്മാവാണ് ബോധ്യപ്പെട്ടു. പക്ഷെ ആ ഒരു അറിവുകൊണ്ട് എനിക്ക് പ്രപഞ്ചത്തെ അറിയാൻ കഴിയുന്നില്ല. പ്രപഞ്ചത്തിൽ ഞാൻ ഇന്നും അജ്ഞനാണ്. പ്രപഞ്ച കാരണം ആത്മാവാണെന്നറിഞ്ഞതുകൊണ്ട് പ്രപഞ്ചജ്ഞാനം ഉണ്ടാവുന്നില്ലല്ലോ. അതാണ് വേണ്ടത്. പ്രപഞ്ചജ്ഞാനത്തെയാണ് സർവജ്ഞത്വം എന്ന് പറയുന്നത്. ഇത് ആഗ്രഹിച്ചാണ് പോകുന്നത്. അത്ഭുതങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് അത്ഭുതമായ ശക്തികൾ, അത്ഭുതമായ സിദ്ധികളൊക്കെ പ്രതീക്ഷിച്ചാൽ പോകുന്നു. ഇങ്ങനെ ഉപദേശിച്ചു കഴിഞ്ഞാൽ ഇതെന്താ അറിയാനിരിക്കുന്നത്? ഇത്ര അറിയാനുള്ളോ? മൃത്പിണ്ഡ കാരണേ വിജ്ഞാതെ കാര്യമന്യ കഥം വിജ്ഞാതം ചെയ്യാ. മൃത്പിണ്ഡത്തെ അറിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ മറ്റുള്ള അതിന്റെ കാര്യങ്ങളൊക്കെ അറിയാൻ കഴിയും? അറിഞ്ഞതന്നെ അറിയാൻ കഴിയും, അറിയാത്തത് എങ്ങനെ അറിയാൻ കഴിയും? നിമിഷദോഷ. അങ്ങനെ ചിന്തിക്കണ്ട. ഈ പറയുന്നതിന് ദോഷമൊന്നും എന്താണോ? കാരണേന അനന്യത്വ കാര്യം എന്നാണ് അറിയേണ്ടത്. അല്ല, മറിച്ചല്ല. ഒരു മണ്ണ് ഇന്നതാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ ലോകത്തിൽ മണ്ണുകൊണ്ടുണ്ടാക്കിയിട്ടുള്ള സർവത്തെയും കുറിച്ചുള്ള ജ്ഞാനം ഉണ്ടാവുമെന്നല്ല, അങ്ങനെ ധരിക്കരുത്. അതിനു വേണ്ടിയിട്ടല്ല അത് പറയുന്നത്, അതിട്ട് സംഭവിക്കത്തുമുണ്ട്. കാരണം ഇവിടെ മണ്ണെല്ലായിടത്തും ഉണ്ട്, പൃഥ്വി മൃന്മയമാണ്. അതിലിവിടെയെല്ലാം മണ്ണുകൊണ്ട് എന്തെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട്, ഈ മണ്ണ് ഇന്നതാണ് തത്വം എന്ന് പറഞ്ഞാൽ എങ്ങനെയാ ഈ മണ്ണുകൊണ്ടുണ്ടാക്കിയ എല്ലാത്തിനും കാര്യമില്ല, അസാധ്യമല്ല. അപ്പൊ അതല്ല ഉദ്ദേശിക്കുന്നു. അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറയാം അത് മുൻ സർവജ്ഞനാണ്. ലോകത്തെന്തെല്ലാം മണ്ണുകൊണ്ടുണ്ടാക്കിയോ, എവിടെ ഏത് കാലത്ത് ഏത് ദേശത്ത് മണ്ണിന്റെ കാര്യം ഇരിക്കുന്നു എന്നെല്ലാം അവൻ ഇരിക്കുന്നിടത്തിരുന്ന് അറിയുന്നു. അത് മഹത്തായൊരു കാര്യം തന്നെ. പക്ഷെ അങ്ങനെ സംഭവിക്കത്തില്ല. പിന്നെന്താ ഈ പറയുന്നതിന്റെ താല്പര്യം? പറയുന്നു കർണേന അനന്യത്വ പരിസ്യ, കാര്യം കാരണത്തോട് അനന്യമാണ്, ഇതാണ് ബോധിക്കേണ്ടത്. ഇതല്ലാതെ മറ്റു കാര്യങ്ങൾ ബോധിക്കാൻ പോയി കഴിഞ്ഞാൽ അത്ഭുതങ്ങളൊന്നും സംഭവിക്കത്തില്ല. മുന്നിൽ നിന്ന് പാത്രങ്ങൾ ഉണ്ടായപ്പോ കാരണേന ആ കാരണത്തിൽ നിന്നും അനന്യമാണ് കാര്യം. എന്നാൽ കാര്യം ഉണ്ടായിട്ടും അതാണ്, മണ്ണിൽ നിന്ന് പാത്രങ്ങളെല്ലാം ഉണ്ടായിട്ടും, ഉണ്ടായിക്കഴിഞ്ഞു, മണ്ണിൽ ഒരുപാട് പ്രവർത്തിച്ചപ്പോഴാണ്, അതിൽ പലതും കൂടിച്ചേർന്നപ്പോഴാണ് അതിൽ നിന്ന് പാത്രം ഉണ്ടായത്. കാര്യം എന്ന് പറയുന്നത് സംഭവിച്ചു കഴിഞ്ഞു. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞിട്ടും ആ അനന്യത്വം അതിന് വിടാൻ പറ്റുന്നില്ല, ആ കാര്യം മണ്ണിനെ വേർപിരിയാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് അനന്യരൂപത്തിലുള്ള അറിവ്. മണ്ണിനെ അറിഞ്ഞു കഴിഞ്ഞാൽ കാര്യമായ കാര്യങ്ങളെല്ലാം അറിയാൻ കഴിയും. എങ്ങനെ? അനന്യരൂപം. അല്ലാതെ ഓരോ പാത്രങ്ങളെയും വേറിട്ട് വേറിട്ടല്ല, അതറിയാൻ സാധ്യമല്ല. അപ്പോൾ ഈശ്വര സൃഷ്ടമാണ് പ്രപഞ്ചം, കാര്യം. ഈശ്വര സൃഷ്ടമായ അനന്തമായ കാര്യത്തെ ഈശ്വരനല്ലാതെ മറ്റാർക്കും അറിയാൻ സാധ്യം. എന്ത് അഭ്യാസിയായാലും എന്ത് യോഗിയായാലും എന്തെല്ലാം മഹത്വം ഉണ്ടായാലും ശരി, ആ നാനാത്വത്തെ ഗ്രഹിക്കാൻ പറ്റില്ല. ഞാൻ നേരത്തെ കാരണം പറഞ്ഞു, എന്തുകൊണ്ട്? ഇന്ദ്രിയങ്ങൾ പരിമിതമാണ്. കാര്യം കാരണത്തെ പോലെ തന്നെ അനന്തമായിരിക്കും. ഇന്ദ്രിയങ്ങളുടെ ഗ്രഹണ സാമർത്ഥ്യത്തെ അപേക്ഷിച്ചത് അനന്തമാണ്, ഇന്ദ്രിയങ്ങളെ അപേക്ഷിച്ചതിന് അത് അനന്തമാണ്. അതിന് ഈ ഇന്ദ്രിയങ്ങളോട് ഗ്രഹിക്കാൻ സാധ്യമല്ല. അപരിച്ഛിന്നമായ ഒന്നിനെ പരിച്ഛിന്നമായ ഒന്നിലൂടെ ഗ്രഹിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു സർവജ്ഞത്വം ഈ കാര്യങ്ങളെ സംബന്ധിച്ച് ഒരിക്കലും ഉണ്ടാകത്തില്ല ജീവൻ. പക്ഷെ ഇത് ലളിതമാണ്, യുക്തിക്കും അനുഭവത്തിനും ബോധ്യപ്പെടുന്ന കാര്യമാണ്. എന്താണ്? ഈ കാര്യമായ കാര്യങ്ങളെയൊന്നും അറിഞ്ഞില്ലെങ്കിലും ആ കാര്യത്തെയും കാരണത്തെയും സംബന്ധിച്ചുള്ള തത്വത്തെ അറിയാൻ കഴിയുന്നു. ആ നാനാത്വ ജ്ഞാനം എന്ന് പറയുന്നത് വ്യർത്ഥമായ ജ്ഞാനമാണ്, ഒരു ഉപയോഗമില്ല. ഇനി ഒരുവൻ വളരെ പരിശ്രമിച്ച് ഈ സർവ മൺപാത്രങ്ങളെക്കുറിച്ചും ഇന്ന സ്ഥലത്ത് ഇന്ന രൂപത്തിൽ ഇന്നതിരിക്കുന്നു എന്നറിഞ്ഞാൽ എന്താ അതുകൊണ്ട് പ്രയോജനം? വിശേഷ പ്രയോജനമൊന്നും ജീവനില്ല. ഈശ്വരന് പ്രയോജനമുണ്ട്. എന്താണ്? സൃഷ്ടി സ്ഥിതി സംഹാരങ്ങളെല്ലാം ഇവിടെ നിർവഹിക്കണമെങ്കിൽ അത്തരം അറിവെല്ലാം വേണം. ജീവൻ എന്താ? അതിനൊന്നും ശേഷിയില്ല. ഏതെങ്കിലും കാരണവശാൽ പ്രയാസപ്പെട്ടു ഈ ജ്ഞാനം നേടാമെന്ന് വിചാരിച്ചാൽ തന്നെ സർവജ്ഞത്വം, അതുകൊണ്ട് അവന് യാതൊരു പ്രയോജനമില്ല. ജീവിക്കുന്നതിന് അത് ഗുണം ചെയ്യുന്നില്ല. കാരണം അതില്ലാതെ തന്നെ ജീവൻ മരണം ജീവിക്കുന്നു. നല്ല വസ്ത്രാദികൾക്കും അത് ഉപകരിക്കുന്നുണ്ട്. അതില്ലാതെ തന്നെ വസ്ത്രാദികൾക്ക് ഒന്നിനും, ഇഹപരത്തിൽ ഒന്നിനും അത് ഉപയോഗിക്കുന്നില്ല ആ സർവജ്ഞത്വം. മറിച്ചതാണെങ്കിലോ അനന്യത്വ കാര്യ, അവിടെ പാത്രത്തെ കണ്ടിട്ട് ജിജ്ഞാസ ഉണ്ടാവുന്നു, എന്താണ് ഈ പാത്രം? ഇതെവിടെ നിന്നുണ്ടായി? ഇതെവിടെ നിലനിൽക്കുന്നു? ഇതിവിടേക്ക് പോകുന്നു? ഇത്തരം ജിജ്ഞാസകളുണ്ടാവും, ചിന്തിക്കുന്നവരുണ്ടാവും. ആ ജിജ്ഞാസയ്ക്ക് ശമനം ഉണ്ടാവും. ഇത് മണ്ണിൽ നിന്നുണ്ടായി, മണ്ണിൽ നിലനിൽക്കുന്നു, മണ്ണിൽ തന്നെ വിലയിക്കുന്നു, അത് തത്വജിജ്ഞാസയ്ക്കുള്ള ശമനം ഉണ്ടാകുന്നു. അതുകൊണ്ട് വ്യർത്ഥമായ ജിജ്ഞാസകളാണെങ്കിൽ അതിനൊന്നും ശമനം ഉണ്ടാകുന്നു, തലതിരിഞ്ഞ ജിജ്ഞാസകളാണെങ്കിൽ അതിനൊന്നും ശമനം ഉണ്ടാകുന്നു. ഇവിടെ തത്വജിജ്ഞാസയാണ്. പത്രത്തിൽ കാണുമ്പോൾ ഒരാൾക്ക് ജിജ്ഞാസ ഉണ്ടാകുന്നത് തത്വജിജ്ഞാസയാണ്. എന്താണ് ഇതിന്റെ തത്വം, പരമാർത്ഥം, ഇതെങ്ങനെ സംഭവിച്ചു, ഇനി അതിന്റെ നീളം, ഗുണം, ആകൃതി, വീതി, ഇത്തരം കാര്യങ്ങളെ കുറിച്ചുള്ള ജിജ്ഞാസയാണെങ്കിൽ അതൊക്കെ ഇതുകൊണ്ട് ശമിക്കത്തില്ല. പാത്രം കണ്ടു, ഈ പാത്രത്തിൽ എത്ര ലിറ്റർ വെള്ളം കൊണ്ടും, ആ ജിജ്ഞാസ ശമിക്കത്തില്ല, തത്വബോധം കൊണ്ട് ശമിക്കത്തില്ല. അതെല്ലാം തത്വജിജ്ഞാസ. മറ്റെന്തെങ്കിലും പ്രയോജനത്തിന് വേണ്ടിയുള്ള ജിജ്ഞാസകളായി. ഇതിലൂടെ വേണം ഈ ആത്മബോധത്തെ സംബന്ധിച്ചുള്ള തെറ്റിദ്ധാരണകളെല്ലാം മാറാം. തത്വജിജ്ഞാസയാണ് ഇവിടെ നിർത്തിപ്പിക്കുന്നത്. അത് മൃത്താണ്. പാത്രങ്ങളെല്ലാം മൃത്ത് തന്നെ. അവിടെ ഉണ്ടാകുന്ന ബോധം എന്താണ്? തത്വബോധം, ആ കാര്യങ്ങളുടെ തത്വത്തെ കുറിച്ചുള്ള ബോധം. ആ കാര്യങ്ങളെല്ലാം കാരണം തന്നെ. നമ്മൾ ഈ പ്രപഞ്ചത്തെ കാണുമ്പോൾ ഈ പ്രപഞ്ചത്തെ സംബന്ധിച്ച് നമുക്ക് അനേക ജിജ്ഞാസകൾ ഉണ്ടാകാറുണ്ട്. നാനാതത്വം ഈ പ്രപഞ്ചത്തെ പൊതുവെ സംബന്ധിച്ച് മാത്രമാണ്. ഈ പ്രപഞ്ചത്തിന്റെ ഓരോ കാര്യങ്ങളെ സംബന്ധിച്ചും പ്രതിക്ഷണം പല ജിജ്ഞാസകളുണ്ടാവും. ഇതങ്ങനെ സംഭവിക്കുന്നു, അതങ്ങനെ സംഭവിക്കുന്നു. ഓരോ വസ്തുവിനെ കുറിച്ചും ജിജ്ഞാസ ഉണ്ടാവും, അന്വേഷണം തുടങ്ങുന്നു, പല കണ്ടെത്തലുകളും എത്തിച്ചേരുന്നു. ഈ ജീവന സംസാരത്തിന് ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് ഈ ജിജ്ഞാസകളും അന്വേഷണങ്ങളും കണ്ടെത്തലുകളുമാണ്. പക്ഷെ ഇതൊന്നും തത്വജിജ്ഞാസയല്ല. ഇവിടെ ചർച്ച ചെയ്യുന്നത് കേവലം തത്വജിജ്ഞാസയെക്കുറിച്ചാണ്. അത് എന്റെ ശമനം എങ്ങനെ ഉണ്ടാവും? ഇവിടെ പറയുന്ന ഈ നാനാതരത്തിലുള്ള ജിജ്ഞാസകൾ, ഒരു വസ്തുവിനെ കാണുമ്പോൾ, ഈ പുസ്തകത്തെ കാണുന്നു, ഇതെങ്ങനെ ഉണ്ടായി, ആരുണ്ടാക്കി തുടങ്ങി നൂറുകണക്കിന് ജിജ്ഞാസകൾ ഉണ്ടാവും. അതത്വ ജിജ്ഞാസ. ഈ ജിജ്ഞാസകൾക്ക് തത്വജ്ഞാനം കൊണ്ട് ശമനം ഉണ്ടാകത്തില്ല. ഇതിനെ ശമിപ്പിക്കുന്നത് നല്ല തത്വജ്ഞാനം. ഈ ജിജ്ഞാസകൾ, ഈ അതത്വ ജിജ്ഞാസ ഇങ്ങനെ അനന്തമാണ്. ജാഗ്രത സദാസമയം മനസ്സിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നതാണ്. അതിന് കുറേയൊക്കെ സമാധാനം ഉണ്ടാകുന്നു. ഇത് അവനെ തൃപ്തനാക്കത്തില്ല, ഈ സമാധാനം. കാരണം ഒരു ജിജ്ഞാസ ശമിക്കുമ്പോൾ അടുത്ത ജിജ്ഞാസ വരും, ഒരേ വിഷയത്തെ സംബന്ധിച്ച്. ഏറ്റവും ബുദ്ധിമാനായ മനുഷ്യൻ വളരെ പരിശ്രമിച്ച് ഒരു ജിജ്ഞാസയ്ക്ക് ശമനം കണ്ടെത്തി കഴിഞ്ഞാൽ അതാണ് ശാസ്ത്രീയമായ അന്വേഷണം കണ്ടെത്തലുകൾ എന്നൊക്കെ പറയുന്നു. ഉടൻ അടുത്ത ജിജ്ഞാസ വരും, അതവനെ കൃതകൃത്യനാക്കില്ല, തൃപ്തനാക്കത്തില്ല. തത്വജിജ്ഞാസയുടെ പ്രയോജനം അതാണ്. അവന് വസ്തുവിന്റെ നാനാത്വത്തെ സംബന്ധിച്ചുള്ള ജിജ്ഞാസ, വസ്തുതത്വത്തെ കുറിച്ചുള്ള ജിജ്ഞാസ. ആ വസ്തുതത്വത്തെ കുറിച്ചുള്ള ജിജ്ഞാസ അവനെ കൃതകൃത്യനാക്കുന്നു. ആ ജിജ്ഞാസയുടെ ശമനം, ഇതിന്റെ തത്വം ഇന്നതാണ് എന്നുള്ള ബോധത്തിൽ നിശ്ചിന്തനാകും. അവന് കൃതാർത്ഥത എന്ന് പറയും. മറ്റങ്ങനെയല്ല. ഒരു ജിജ്ഞാസ അവസാനിക്കുന്നു, അടുത്ത ജിജ്ഞാസ ഉണ്ടാകും. അവന്റെ ജിജ്ഞാസ എന്നറിയുന്നതിന് സർവജ്ഞതയ്ക്ക് വേണ്ടിയിട്ടുള്ള ജിജ്ഞാസ. അത് ശാസ്ത്രത്തിലൂടെ ശ്രമിച്ചാലും മറ്റെന്തെങ്കിലും ഉപായങ്ങളിലൂടെ അഭ്യാസങ്ങളിലൂടെ ശ്രമിച്ചാലും അവന്റെ താല്പര്യം ആ സർവജ്ഞതയ്ക്ക് വേണ്ടിയിട്ടുള്ള ജിജ്ഞാസ ആണെങ്കിൽ വിഷയജ്ഞാനത്തിന് വേണ്ടിയിട്ടുള്ള ജിജ്ഞാസയാണെങ്കിൽ അത് നിവർത്തിപ്പിക്കുന്നത് കൊണ്ട് ഒരിക്കലും കൃതകൃത്യത ഉണ്ടാകത്തില്ല. ഇതങ്ങനെയല്ല. ഈ പ്രപഞ്ചം എങ്ങനെ ഉണ്ടായി, ഈ പ്രപഞ്ചം ഏതുവരെ നിലനിൽക്കും, പ്രപഞ്ചത്തിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണ് എന്നിങ്ങനെ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളെ സംബന്ധിച്ചുള്ള അനന്തമായ ജിജ്ഞാസകൾ, അത് നമ്മൾ അനന്തമായി നിവർത്തിച്ചാലും ശരി കൃതകൃത്യത ഉണ്ടാകും. മറിച്ച് ആ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള പ്രപഞ്ചതത്വത്തിലാണ് ജിജ്ഞാസ, ഏകാന്ത ജിജ്ഞാസ, ഒന്നിനെ ഉള്ള ജിജ്ഞാസ. ആ ഏകാന്ത ജിജ്ഞാസ നിവർത്തിച്ചാൽ അവൻ കൃതകൃത്യനായിത്തീരുന്നു. ഇതിന്റെ തത്വം ഇന്നതാണ്, അവൻ അതിനെക്കുറിച്ചേ ജിജ്ഞാസ ഉണ്ടായിരുന്നുള്ളൂ, അത് നിവർത്തിച്ചു, കൃതകൃത്യനായി. മറ്റ് ജിജ്ഞാസകൾ, നാനാത്വത്തെക്കുറിച്ചുള്ള ജിജ്ഞാസകൾ, അത് ഉണ്ടാകാം ഉണ്ടാകാതിരിക്കാം, അത് ഇതുമായിട്ട് ബന്ധമില്ല. അവിടെ തത്വജ്ഞന്റെ വ്യവഹാരത്തെക്കുറിച്ച് ആൾക്കാർക്ക് സംശയം ഉണ്ടാകും. തത്വജ്ഞൻ എങ്ങനെയിരിക്കുന്നു, വ്യവഹരിക്കുന്നു, തത്വജ്ഞനായി ഭാവിക്കാൻ വേണ്ടി എങ്ങനെയൊക്കെ വ്യവഹരിക്കുന്നു എന്നൊക്കെ മനുഷ്യൻ ചിന്തിക്കും. തത്വജ്ഞന്റെ ജിജ്ഞാസ എന്ന് വൃത്തി എന്ന് പറയുന്നത് ആ തത്വജ്ഞാനമാണ്. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഒരാള് ഒരു ഗുരുവിനെ അന്വേഷിച്ചു പോയി. ഒരു ആളെന്നോട് പറഞ്ഞു, വളരെ പ്രസിദ്ധനായ ഗുരുവാണ്, ഗുരുവിനെ കണ്ടുപോയി, ഗുരുവിന്റെ അടുത്ത് ആൾക്കാരൊക്കെ ഇരിക്കുന്നുണ്ട്. ശിഷ്യൻ വളരെ ആത്മ ജിജ്ഞാസയോടുകൂടി അച്ഛന്, ഈശ്വരജ്ഞാനം വേണം, തത്വജ്ഞാനം വേണം, അത് ശരിയായ ജിജ്ഞാസയോടുകൂടി അച്ഛന്നത് ഗുരുവിന്റെ അടുത്ത്. ഗുരു ഇന്ന് അദ്ദേഹം ഈ കാര്യങ്ങളെല്ലാം പറയുന്നു, ഉപദേശിക്കുന്നു, ജ്ഞാനവൈരാഗ്യങ്ങളെ കുറിച്ചൊക്കെ പ്രസംഗിക്കുന്നു, ശിഷ്യന്മാരെല്ലാം കേട്ട് ഇരിക്കുന്നു. പെട്ടെന്ന് ഗുരു ചോദിച്ചപ്പോ സമയം എന്തായി എന്ന് ചോദിച്ചു. ഇത് നിർത്താൻ വേണ്ടിയിട്ടാണ് ഈ ചെന്ന ജിജ്ഞാസുവിന് ഉടൻ ബോധ്യമായി, ഈ ഗുരു തത്വജ്ഞനല്ല, എന്തുകൊണ്ട് തത്വജ്ഞനായിരുന്നുവെങ്കിൽ ഇപ്പൊ സമയം എന്താണെന്ന് ചോദിക്കേണ്ട ആവശ്യം എന്തോന്നു. കാരണം ഇപ്പൊ സമയം എന്താണെന്ന് ഉള്ള ബോധമില്ലാത്ത ആളെങ്ങനെ തത്വജ്ഞാനിയാകും. അതാണ് പോയ ജിജ്ഞാസുവിന്റെ ആർഗ്യുമെന്റ്. ഒരു തത്വജ്ഞനാണെങ്കിൽ ഇപ്പം ഇത്ര മണി കഴിഞ്ഞ് ഇത്ര മിനിറ്റാണെന്ന് അറിഞ്ഞിരിക്കും. ഇതൊരു ഉദാഹരണമായിട്ട് ഞാൻ പറയുകയാണ്. ഇതൊരാള് പറഞ്ഞതാണ്, എന്താ കഥ പറയുന്നതല്ല. അപ്പൊ അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുകയാണ്. അപ്പോ അയാളുടെ ധാരണ എന്തായിരുന്നു, ഒരു ഗുരുവിനെ കുറിച്ച് എന്താ ധരിച്ചിരുന്നത്? ഗുരു ഇപ്പോ സമയം എന്തായെന്ന് ചോദിച്ചപ്പോ ഗുരു തന്റെ അജ്ഞതയെ വെളിപ്പെടുത്തി. താൻ ഉദ്ദേശിക്കുന്ന അങ്ങനെയല്ല, അങ്ങനെ ഒരു ജിജ്ഞാസ, ഒരു സംശയം മനസ്സിൽ വരാൻ പാടില്ലാത്തയാളാണ് ഗുരു. ഗുരുവിന് അങ്ങനെ ഒരു ചോദ്യം വരാൻ പാടില്ല, കാരണം ഇപ്പൊ ഇത്ര മണി കഴിഞ്ഞ് ഇത്ര സെക്കൻഡ് എന്ന് ഗുരു അറിഞ്ഞിരിക്കണം. ആളെ ഞാൻ കണ്ടിട്ട് കുറെ കാലമായി. ഇപ്പോഴും ആൾ അങ്ങനെ ഒരു ഗുരുവിന് അന്വേഷിച്ച് നടക്കുകയായിരിക്കും, സമയം ചോദിക്കാത്ത ഗുരു. കണ്ടെത്തിയോ എന്നറിയത്തില്ല, കണ്ടെത്താൻ യാതൊരു സാധ്യതയില്ല. കാരണം തന്റെ സങ്കല്പം ഭാവന അങ്ങനെയാണ് ഗുരുവിനെ സംബന്ധിച്ച്. ഗുരു അങ്ങനെ ഒരു ചോദ്യം ചോദിക്കാൻ പാടില്ല, കാരണം ഗുരു സർവജ്ഞനായിരിക്കുന്നു, ദേശകാലങ്ങളെ കുറിച്ചെല്ലാം എല്ലാം അറിഞ്ഞിരിക്കുന്നു. ഗുരുവിൽ അങ്ങനെ ഒരു ജിജ്ഞാസ വരാൻ പാടില്ല. തത്വജ്ഞനാണെങ്കിൽ എന്താണ് ഈ പറഞ്ഞതുപോലെ മൺപാത്രങ്ങളെല്ലാം മണ്ണ് തന്നെ, ഈ പ്രപഞ്ചം ഈശ്വരൻ തന്നെ, ഈശ്വരൻ നിന്നുണ്ടായതല്ല ഈശ്വരൻ തന്നെ എന്നുള്ള ബോധം ഉണ്ടായിക്കഴിഞ്ഞു. അതുണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ മറ്റൊരു തരത്തിന് ജിജ്ഞാസ വരാൻ പാടില്ല. ഇതാണ് മറ്റൊരു വിഷയത്തെക്കുറിച്ചുള്ള സംശയം മനസ്സിൽ വരാൻ പാടില്ല. കാരണം അങ്ങനെ അറിയുന്നവനെ സർവജ്ഞനാണെന്നാണ് പറയുന്നത്. ഇവിടെ സർവവും ആത്മരൂപേണ ജാനാതി അറിയുന്നു എന്നുള്ള അർത്ഥം ഗ്രഹിക്കുന്നത്, സർവത്തെ അറിയുന്നു, സർവത്തെ അറിഞ്ഞാൽ എന്തുകൊണ്ട് സമയബോധം ഉണ്ടായിട്ട്. രണ്ടും രണ്ടാണ്. സമയബോധം എന്ന് പറയുന്നത് വിഷയബോധം, കാലബോധം, ദേശബോധം തുടങ്ങിയ കാര്യങ്ങളെല്ലാം വിഷയബോധമാണ്, ആത്മബോധമാണ്. ആത്മബോധത്തിൽ വിഷയബോധം ഇല്ലാതാകുന്നില്ല. അല്ല, ഈ മൺപാത്രത്തെ മണ്ണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പാത്രമൊന്നും അറിയാതിരിക്കും. ആ പാത്രം തന്നെ അത് ചട്ടിയാണോ കലമാണോ എന്നറിയാതിരിക്കും. അതെന്നാ അറിയും? അതിനെ സംബന്ധിച്ച് പിന്നെ ജിജ്ഞാസ ഉണ്ടാകാതിരിക്കും. ഉണ്ടാകും.
1: ഓം നമ ശിവായ. ഡിയർ ലിസണേഴ്സ് ഓഫ് ശൈവം ഡോട്ട് ആൾ, ദി നെക്സ്റ്റ് പ്രോഗ്രാം ഇസ് സ്പിരിച്വൽ ഡിസ്കോഴ്സ്. ഇൻ ദിസ് യു ആർ അബൌട്ട് ടു ലിസൺ ശിവാനന്ദ ലഹരി ഇൻ ഹിന്ദി, presented by Mahamandaleshwar Swami Sri Atmananda Giriji Maharaj. Thank you. Om Namah Shivaya.
2: क्या मैं ये मानूं कि उसको नष्ट करने की क्षमता आप में नहीं है? यदि आप उसको नष्ट नहीं कर पाओगे तो दुनिया में कोई भी नष्ट नहीं करेगा. एको बारी जवान धवा चिति नवो വ്യാപ്തം തമോ മണ്ഡലം ഭിത്വാ ലോചന ഗോചരോപി ഭവതി. ഞാതക് ദൃഷ്ടാന്ത. ഔർ ത്വം കോടി സൂര്യ പ്രഭ ഹൈന ഗീതാക്ക് ഗ്യാരവാ അധ്യായ സുനാ നാ ആപ്ലോഗോ നെ സ്വാധ്യായ മേ ദിവി സൂര്യ സഹസ്രേഷു ഭവേദ് യുഗപദ് ഉത്ഥിതം യദ്രി സാ സദൃശി സാസ് യതി ഭാ സദൃശി സാ സ്യാത് ഭാസസ്തസ്യ മഹാത്മന. അർജുന നെ കഹാ, മഹാരാജ് ആപ്കെ സ്വരൂപ മേ ജോ റോശനി ഹൈ, പ്രകാശ ഹൈ, ഉസ് പ്രകാശ കീ മാത്ര കിത്നി ഹൈ? ദിവി സൂര്യ സഹസ്രേഷു, അന്തരിക്ഷ മേ ഉദിത ഹോനെ വാല 1000 സൂര്യ കാ പ്രകാശ ഏക ഹി സാഥ് പ്രകട ഹോ തോ കിത്ന റോശനി കിത്ന പ്രകാശ ഹോ സക്താ ഹൈ? ഉസ്സേ ഭി ജ്യാദാ ആപ് മേ ഭാ, വോ പ്രകാശ തോ ആപ് അകേലെ മേ ഹൈ. തോ ദിൻ കേ സമയ കേ ഏക സൂര്യ കോ മേ ആഖ് ഖോൽ കർ നഹി ദേഖ് സക്താ തോ ആപ്കേ ഉത്ന പ്രചണ്ഡ ഹജാരോ സൂര്യ ജൈസേ പ്രകാശ കോ മേ ആഖ് ഖോൽ കർ കൈസേ ദേഖൂ? മഹാരാജ് മേരി ആഖ് തോ ചൗദാ ഗീ ഹൈ, മേ തോ നഹി ദേഖ് പാ രഹാ ഹൂം. ദേഖോ പരമാത്മാ മേ കിത്നി പ്രകാശ ഹൈ യേ തുലന. അർജുന നേ തോ 1000 സൂര്യ കീ ഗണന കരായി, ശങ്കരാചാര്യ തോ 1 crore സൂര്യ കീ ഗണന കരാ രഹേ. ബോലോ, തും കോടി സൂര്യ പ്രഭാ, 1 crore സൂര്യ കാ ജോ പ്രകാശ ഹോഗാ ഉത്നാ പ്രകാശ തോ ആപ് അകേലെ മേ ഹൈ. ബോലോ, വ്യദ്യ കിം ന ഭവസ്യ ഹോ ഫിർ ഭി ഐസാ പ്രകാശ വാലേ ആപ് ഉസി ഹൃദയ മേ രഹതേ ഹൈ. ഔർ മേ കഹാ രഹതാ ഹൂം? ബോലോ, മേ ജഹാ രഹതാ ഹൂം വഹീ ആപ് ഭി രഹതേ ഹോ. ഔർ അനാദികാലീന ജോ മൂലാ വിദ്യ ഹൈ വോ കഹാ രഹതീ ഹൈ? വോ ഭി വഹീ രഹതീ ഹൈ, ജഹാ മേ രഹ രഹാ ഹൂം, ജഹാ ആപ് രഹ രഹേ ഹൈ, ജഹാ ഹം ദോനോ രഹ രഹേ ഹൈ, വഹീ വോ അവിദ്യ ഭി രഹ രഹീ ഹൈ. ലേ ജീ, കിസി ഏക നേ കവിത ലിഖി ഹൈ നാ, മുജേ യാദ് ആ ഗയാ, മേ ഔർ മേരേ രാം ഏക ഹീ ബസ്തി മേ ബസ്തേ ഹൈ. मैं मेरे राम एक ही बस्ती में बसते हैं. यहां तो शंकराचार्य जी बस्ती की बात नहीं कर रहे, कमरे की बात कर रहे हैं. ये तो बस्ती तो एक गांव है, ये शरीर है ना, और इस शरीर के अंदर रहते हैं. मैं भी वहीं रहता हूं, मेरे राम भी वहीं रहते हैं. हो सकता है मैं इस शरीर के किसी कोने में रह रहा हूं, मेरा राम किसी और कोने में रह रहा हो. बंबई में तो एक ही बिल्डिंग में रहने वाला एक दूसरे को नहीं जानते हैं, जानते हैं? एक ही फ्लोर में रहने वाले एक दूसरे को नहीं जानते हैं, एक ही बिल्डिंग में रहने वाले एक दूसरे को नहीं जानते, बरसों रहने पर भी नहीं जानते, तब फिर पूरे बंबई में रहने वाले सबको कौन जानता है? तो यहां तो बस्ती की, उस कवि ने तो बस्ती की बात कर दी थी, शंकराचार्य जी तो बस्ती की बात नहीं करते, कमरे की। मैं और मेरे राम एक ही बस्ती में बसते हैं, किस्मत की खूबी है कि दर्शन को तरसते हैं। देख लो, ये किस्मत की खूबी है, ये दर्शन के लिए तरस रहे हैं, नहीं दिखाई पड़ रहा है, है? क्योंकि एक ही कमरे में भी बीच में एक काला पर्दा हो तो पर्दे के उधर को इधर का व्यक्ति उधर को नहीं देखता, उधर का व्यक्ति इधर नहीं देखता, शायद यहां पर भी यही हुआ है, हैं? यहां पर भी यही हुआ है। एक ही शरीर में, एक ही हृदय में, एक ही कमरे में मैं और मेरे राम हम दोनों रहते हैं, लेकिन बीच में एक पर्दा जो आ गया है उसके चलते आज तक दर्शन नहीं हो पा रहा है, हैं? यही कह रहे हैं शंकराचार्य। एको बार जबांधव चिति नभो व्याप्तम तमो मंडलम भीत्वा लोचन गोचरोपि भवति त्वं कोटि सूर्य प्रभा विद्या किम न भवसी अहो घनतरम। सूर्य तो वेद्य हो जाता है, अंधकार को हटाता है और खुद भी वेद्य हो जाता है, सबके आंख के प्रत्यक्ष का विषय बन जाता है। अब तुम कोटि सूर्य प्रभा और तुम वेद्य किम न भवसी, फिर भी आपको मैं क्यों नहीं जान पा रहा हूं, हैं? मेरे लिए प्रत्यक्ष क्यों नहीं हो रहे हो आप, वेद्य क्यों नहीं हो रहे हो? वेद्य किम न भवसी, क्या मैं ये मानूं? अहो घनतरम किदृक् भवेन मत्तमा, क्या ये मैं मानूं? अहो घनतरम किदृक् भवेन मत्तमा, मत्तमा मुझ में आश्रय करके रहने वाली तम और मुझको ही विषय करने वाली तम, मत तम, बोलो अज्ञान का आश्रय कौन? अज्ञान का आश्रय कौन? आत्मा, चेतना, आत्मा, ब्रह्म। और अज्ञान का विषय कौन? आश्रयत्व विषयत्व भागिनी निर्विभाग चितिरेव केवला पूर्व सिद्ध तमसोपि पश्चिमो नाश्रयत्व भवति नाति गोचर। तुमने बोल तो दिया कि अविद्या का आश्रय परमात्मा, अविद्या ने ढका किसको? अभी तो कह रही थी जीवात्मा को। अविद्या का विषय कौन? तो अभी जीव क्यों कहा था, है? जीव अविद्या का आश्रय भी नहीं हो सकता, अविद्या का विषय भी नहीं हो सकता। जीव अविद्या जीव में आश्रित भी नहीं रह सकती, जीव के स्वरूप को ढक भी नहीं सकती, ये ध्यान देना। हाँ, तो अविद्या का आश्रय जो होगा वही विषय होगा, समझे कि नहीं? जीवात्मा को अविद्या क्यों नहीं ढक सकता? क्योंकि आप बता सकते हो पहले अज्ञान है कि जीव है, हैं? पहले जीव है फिर उसके बाद अज्ञान है, कि पहले अज्ञान है फिर उसके बाद जीव है, हैं? क्या लग रहा है तुम्हें? दोनों में से कौन पहले कौन बाद में है? पहले अज्ञान है, अविद्या है, उस अविद्या के चलते जीव हुआ। तो कारण अज्ञान, जीव अज्ञान का कार्य। पंचदशी में विद्यारण्य मुनि जी ने यहां अज्ञान शब्द का अर्थ माया भी ले लेना। माया रूपी गाय के दो बछड़े हैं, ऐसा कहा है वो। किसके? माया रूपी गाय के दो बछड़े हैं। दो बछड़े कौन कौन है? एक जीवात्मा, एक ईश्वर। हाँ बोलो। एक जीवात्मा, दूसरा ईश्वर। ईश्वर पहले है कि माया पहले है? बोलो। ऐसे गैस कर रही हो कि फिक्स कर रही हो? ये है। कभी कभी ठोक देते गैस करके, लग गया तुक्का, नहीं तो मुक्का। पहले माया है, माया में प्रतिबिंबित चैतन्य ईश्वर। माया का दूसरा पक्ष अविद्या, अविद्या में प्रतिबिंबित चैतन्य जीव। माया उपहित चैतन्य ईश्वर, अविद्या उपहित चैतन्य जीव। परवश जीव सोवश भगवंता, ए विद्यारण्य मुनि जी ने इसका संकेत कर दिया पंचदशी में। माया बिंब वशीकृत्य तामस्यात सर्वज्ञ ईश्वरा। माया में प्रतिबिंबित जो चैतन्य है उसने माया को अपने वश में रखा। अपनी उपाधि को अपने वश में जिसने रखा उसको ईश्वर कहा गया। अपनी उपाधि को अपने वश में रख नहीं सका, उपाधि के ही वश में होकर बैठ गया, उसका नाम जीवात्मा। इसीलिए परवश जीव, परवश माने उपाधि वश में रहने वाला जीव, और स्वश भगवंता ईश्वर। माया को अपने वश में रखने वाला भगवान ईश्वर, माया के यानी अविद्या के वश में जाने वाला जीवात्मा। इसे क्या सिद्ध हो गया? ईश्वर और जीवात्मा दोनों माया के द्वारा पैदा किए हुए हैं। अब माया यानी अविद्या का आश्रय कौन? ईश्वर की जीव। माया का आश्रय ईश्वर की जीव। माया का आश्रय न ईश्वर हो सकता है न जीव। हाँ, तो माया का आश्रय कौन होगा? माया से पहले जो सिद्ध होगा वो माया का आश्रय होगा। तो माया से पहले कौन सिद्ध है? ब्रह्म, परमात्मा। माया से पहले परमात्मा सिद्ध होने के कारण माया का आश्रय परमात्मा ही हुआ। और माया का आश्रय परमात्मा हुआ तो माया ने ढका किसको? ईश्वर को कि जीव को? ब्रह्म को ही, परमात्मा को ही ढका है, जीव को नहीं ढका है। अविद्या से जीव ढका नहीं है। तुम जीव हो कि ब्रह्म हो अभी क्या मान रहे हो अपने को? जीव मान रहे हो ना? जीव का लक्षण क्या है? कर्ता, भोक्ता, सुखी दुखी, पुण्यात्मा पापात्मा, ये सब किसका लक्षण है? जीवात्मा का। ये ढका है क्या है? बोलो, मैं सुखी, मैं दुखी, मैं पापी, मैं पुण्यात्मा, ये किसका लक्षण है? जीव का। ये ढका हुआ है क्या? नहीं ढका है। इसलिए अविद्या ने इसको विषय नहीं किया है। ये स्वरूप ढका होता तो तुम्हें पता ही नहीं चलता कि मैं सुखी हूं कि दुखी हूं, मैं करता हूं कि भोगता हूं कि नहीं हूं। ये ढका नहीं है। लेकिन ढका किसको? सत चित आनंद अद्वितीय स्वरूप को ढका है। और ये स्वरूप किसका है? ब्रह्म का। तो इसका मतलब क्या हुआ? ब्रह्म में ही आश्रित है और ब्रह्म के ही स्वरूप को ढक रहा है। तुम जीवात्मा हो ना, तुम अपने को नहीं जानते हो कि ब्रह्म को नहीं जानते हो? बोलो बोलो ना, तुम अपने को नहीं जानते हो कि ब्रह्म को नहीं जानते हो? इसका मतलब ढका ब्रह्म है ना। यदि तुम्हारा ढका हुआ होता तो तुम अपने को भी नहीं जानते, और तुम अपने को जान ही रहे हो। मैं करता हूं, मैं भोगता हूं, मैं सुखी हूं, मैं दुखी हूं, पुण्यात्मा हूं, पापात्मा हूं, जन्मने वाला हूं, मरने वाला हूं, करता हूं, भोगता हूं। तो तुम तो, तुम्हारा स्वरूप तो ढका नहीं है। जीव का स्वरूप तो ढका नहीं है, ब्रह्म का स्वरूप ढका हुआ है। तो अब उस अविद्या को नष्ट कौन करेगा? बोलो, उस अविद्या को नष्ट कौन करेगा? किस अविद्या को? ब्रह्म में आश्रित रहकर ब्रह्म के ही स्वरूप को ढकने वाली अविद्या को नाश कौन करेगा? जीवात्मा करेगा कि ब्रह्म करेगा? जीवात्मा करेगा। उसको नाश जीवात्मा करेगा। ठीक कह रहे हो, जिसको समस्या पड़ रही है वही करेगा। अब ब्रह्म के स्वरूप का अपरोक्ष न होने की समस्या किसको है? ब्रह्म को है कि जीव को है? ब्रह्म के स्वरूप का अपरोक्ष न होने की समस्या जीवात्मा को है। इसलिए जिसको जो समस्या है वही उसका निदान करे। तो नाश कौन करेगा? जीवात्मा करे। तब जीवात्मा नष्ट करेगा उस अविद्या को। परमात्मा में, ब्रह्म में आश्रय करके बैठी हुई और ब्रह्म के स्वरूप को ढकने वाली अविद्या को जीवात्मा नाश करेगा। तो जीवात्मा बचा रहेगा क्या? अविद्या नाश होते ही जीवात्मा नष्ट होगा कि नहीं है? बोलो। तो आजकल अपनी हत्या करने के लिए अपने हाथ से हथियार उठाते हैं कि नहीं? सुसाइड करते हैं कि नहीं? बोलो ना, कौन करता है सुसाइड? जो दुखी होते हैं वही ना सुसाइड करते हैं, हैं? कौन करता है सुसाइड? व्यवहार में जो दुखी होते हैं वो लोग सुसाइड करते हैं। अब तुम दुखी हो तो क्या करो? सुसाइड करो, हैं? तुम सुसाइड करो। कैसे भाई? जीव भाव को नष्ट कैसे करोगे? अज्ञान को नाश करोगे तो तुम्हारा जीव भाव नष्ट होगा। तो क्या हो, सुसाइड हुआ कि नहीं? तो हम वेदांति तो सुसाइड करने सिखाते हैं भाई, हैं? तुमको मरना सिखाते हैं, सुसाइड करना सिखाते हैं। और किससे मारेंगे भाई? अपने आप को। हा, अंतकरण की अखंडाकार वृत्ति से पहले किसका नाश करोगे? वो वृत्ति से अविद्या का। और अविद्या यदि नष्ट हो गया तो उस अविद्या से तैयार हुआ हुआ जीव भाव बचा रहेगा? सुसाइड हो गया कि नहीं? अपने प्रयत्न से अपना ही विनाश कर लिया, अब जीव जीव ही नहीं रहा, तो फिर क्या रह गया? ब्रह्म रहा। यही तो लक्ष्य है। तो यहां शंकराचार्य कहते हैं कि मैं सुसाइड नहीं कर पा रहा हूं, मैं सुसाइड नहीं कर पा रहा हूं, इसीलिए आपको ढकने वाली अविद्या को मैं नष्ट नहीं कर पा रहा हूं। फिर कौन नष्ट करे? बोले आप खुद ही नष्ट कर दो, हम आपके शरण में हैं, आप खुद ही उस अज्ञान को नष्ट कर दो। ये भाव है इसका। एको बार जबान दवा चिति नभो व्याप्तम तमो मंडलम वित्वालोचन गोचरोपि भवती त्वं कोटि सूर्य प्रव वेद्य किम न भवसि अहो घनतरम किद्रिक भवेन मत्तमा। मेरे ही हृदय में रहने वाला अविद्या, मूला विद्या, अनादिकालीन मूला विद्या किद्रिक भवती, कैसा है, कैसा घनतर है, है? क्या आप उसको नष्ट नहीं कर पा रहे हो? बोले आपके लिए ये कोई बड़ी बात नहीं है उसको नष्ट करना, लेकिन आप प्रसन्न नहीं हो मेरे प्रति, ये मेरे स्वरूप का दर्शन कर ले वे, ये आपके हृदय में ये संकल्प नहीं हुआ है, इसलिए वो अविद्या का पर्दा आज तक पड़ा हुआ है। और आप यदि संकल्प कर लो मेरे ही कर्म कमरे में रहने वाला एक व्यक्ति है आज तक मेरा दर्शन नहीं कर पा रहा है, किसके चलते? बोले ये पर्दे के चलते है, उसको पता नहीं है कि जिस कमरे में वो रह रहा है उसी कमरे में मैं भी रह रहा हूं, उसको पता नहीं। मुझे पता है कि जिस कमरे में मैं रह रहा हूं उस कमरे में वो भी रह रहा है, फिर भी वो मुझे नहीं देख रहा है। क्यों? क्योंकि बीच में एक पर्दा है, इस पर्दे को हटा देता हूं करके आप थोड़ा सा हटा दो तो फिर वो दूसरा कमरे में रहने वाला है न चाहते हुए भी देखेगा कि नहीं, बोलो। पर्दा यदि हटा देगा तो न चाहते हुए भी देखेगा कि नहीं? तो महाराज आप ही हटा दो पर्दा, बस उस पर्दे को, उस अविद्या को, उस मूला विद्या को आपकी कृपा हो तो वो हट जावे, नहीं तो वो पर्दा हटने वाला नहीं है। भगवान ने कह दिया है ना गीता में, दैवी है सा गुणमयी मम माया दुरत्यया माम एव ये प्रपद्यन्ते मायामेतां तरन्ति ते। महाराज शंकराचार्य कहते मैंने गीता में ये पढ़ी है, मेरी माया को, माया उपलक्षित अविद्या, यहां प्रसंगिक के अविद्या, अविद्या को कोई जीवात्मा चाहे अकेले अपने बलबूते पर उसको तहस नहस करना चाहे किसी काल में संभव नहीं। दुरत्यया है, वो नहीं हटा सकता है। और यदि माम ये वे प्रपद्यन्ते, मेरे शरण में आता है और मेरे से कहता है कि महाराज वो पर्दा हटा दो, मैं कहूं उस जीव को ये पर्दा हटा और मेरा दर्शन कर, वो जीव सिर फोड़ लेवे, पर्दा हटा नहीं सकता, समझे कि नहीं? और तब वो नहीं हटा पाएगा तो वो यदि कहे महाराज मैं नहीं हटा पा रहा हूं आप हटाई दिए, तो मैं तो एक सेकंड में हटा देता हूं, ये गीता का श्लोक का यही अर्थ है ये। और मैं जब हटा दूंगा तो आमने सामने अपरोक्ष हो गया कि नहीं, बोलो? ये तो वही शंकराचार्य कहते हैं तत्सर्वम व्यपनीय मे पशुपते, मैं अविद्याम, मेरे के हृदय में रहने वाली वो जो मूला विद्या है वो पर्दे की तरह अनादिकाल से आप भी वही हैं, मैं भी वही हूं, फिर भी ना आपका दर्शन मैं कर पा रहा हूं, आपको पता है कि मैं भी वही हूं, आप मुझे जानते हो मैं आपको नहीं जान रहा हूं, इसलिए समस्या मुझे, लेकिन मैं आपके उस पर्दे को हटा नहीं सकता हूं तो करूं क्या? तो आप हटा दीजिए, आप हटा सकते हो क्योंकि तुम कोटि सूर्य प्रभा, आपके प्रकाश के सामने ये अविद्या अंगुष्ठ मात्र परिमाण की जो अविद्या है वो कैसे बचा रहे। साक्षात प्रसन्नो भव। अभी तक आपकी कृपा अविद्या प्रति हुई है इसीलिए अविद्या जिंदी है और मैं दुखी हूं। अब अविद्या के प्रति होने वाली कृपा को मेरे प्रति करो तो मेरे प्रति कृपा होगी तो अविद्या के प्रति आपकी कठोरता हो जाएगी, कठोरता होते ही अविद्या खत्म हो जाएगा। तो साक्षात प्रसन्न हो भव, आप कृपा करो प्रसन्न हो ताकि तो अविद्या हट जावे और मुझे आपका साक्षात्कार दर्शन हो जावे। सूर्य ने तो किया, आप क्यों नहीं करते हो? सूर्य रोज करता है तो आप क्यों नहीं करते हो? और क्या है? फिर देखेंगे। ये श्लोक बड़ा मार्मिक है। ओम पूर्णमदः पूर्णमिदं पूर्णात् पूर्णमुदच्यते पूर्णस्य पूर्णमादाय पूर्णमेवावशिष्यते।

ശാംഗം ബദ്ധാംഗോഷിതം പാചകം ദിവേന ഹിംഗം ജാതോളം ശ്രേഷ്ട്രഹ്മണേ യഥാ സമയ സുഗന്ധ വർത്തമാന

ഏകം ഗർഭസ്ഥ പരിഭോഷതാഭിരംഭേ മതിഭാവാജ്ഞാതവേദ സ്വസ്ഥിതം പ്രണയാ.

0: ഷംഗാണ്ടം സമാപ്തം.
1: ഓം നമഃ ശിവായ. യു ആർ ലിസ്ണിംഗ് ടു ശൈവം ഡോട്ട് ഓർഗ് റേഡിയോസ്, 24/7 സ്പിരിച്വൽ ചാനൽസ് ഫ്രം ശൈവം ഡോട്ട് ഓർഗ്. ഓം നമഃ ശിവായ.
2: ഓം നമഃ ശിവായ. ദി നെക്സ്റ്റ് പ്രോഗ്രാം ഇസ് ശിവ കീർത്തനാസ്. ഇൻ ദിസ് യു ആർ അബൌട്ട് ടു ലിസൺ രാമനാഥം ഭജേഹം സോങ് സങ് ബൈ ശ്രീ അരിയക്കുടി രാമാനുജം. താങ്ക് യു. ഓം നമഃ ശിവായ.